0: ശുഭദിന ചിന്തകൾ.
1: നമസ്കാരം. മക്കളാണ് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങളും നാം മക്കൾക്ക് മേലാണ് പലപ്പോഴും ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. മക്കളെ നാം വിലയിരുത്തുമ്പോൾ അവരുടെ പഠന മികവും അവരുടെ ധനസമ്പാദനത്തിൻ്റെ നേട്ടവുമൊക്കെയാണ് പലപ്പോഴും നാം വലിയ കാര്യമായി കാണാറുള്ളതും അഭിനന്ദിക്കാറുള്ളതും. പക്ഷേ അതിനപ്പുറത്ത് സാമൂഹ്യ വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും ഒക്കെ നാം അഭിനന്ദിക്കേണ്ടതുണ്ട്. ഒരു പിതാവിന് 3 മക്കളുണ്ടായിരുന്നു. ആ പിതാവിനോട് ആരോ ഒരാൾ ചോദിച്ചത്രേ, മക്കളൊക്കെ എങ്ങനെയുണ്ട്? അദ്ദേഹം വലിയ വായിൽ വർത്തമാനം പറയാൻ തുടങ്ങി. മൂത്ത മകൻ വലിയ മിടുക്കനാണത്രേ, ഒരുപാട് വിദ്യാഭ്യാസത്തിൽ സ്കോളർഷിപ്പൊക്കെ നേടി വലിയ നിലയിലെത്തി. ഏതോ യൂറോപ്യൻ രാജ്യത്ത് ജോലി വാങ്ങി അവിടുത്തെ തന്നെ ഒരു വനിതയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. 3 വർഷം മുമ്പുള്ള ഓണത്തിന് നാട്ടിൽ വന്നിരുന്നു. 2-ാമത്തെ മകൻ മിടുക്കനായിരുന്നു, പക്ഷേ ആദ്യത്തെവൻ്റെ അത്രയും മിടുക്കവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ പഠിച്ച് ബാംഗ്ലൂരിലൊരു ജോലി വാങ്ങി അവിടെയുള്ള ഒരു മലയാളിയെ വിവാഹം കഴിച്ചു. എല്ലാ വർഷവും ഓണത്തിന് വരാറുണ്ട്. 3-ാമത്തെ മകൻ മണ്ടനാണ്. അവനെ ഒന്നിനും കൊള്ളില്ലായിരുന്നു, പഠിക്കാൻ മോശക്കാരനായിരുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടിയില്ല. അവനോട് പാടത്തും പറമ്പിലുമൊക്കെ കൃഷി ചെയ്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് മക്കളുമായി ജീവിക്കുന്നു. ഈ കേട്ടയാൾ ചോദിച്ചു, താങ്കൾ ആരോടൊപ്പമാണ് താമസിക്കുന്നത്? അത് 3-ാമനായ മണ്ടനോടൊപ്പമാണ്. ജീവിതത്തിൽ അങ്ങനെ നാം മണ്ടന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ചില മക്കളുണ്ടാവാറുണ്ട്. നമുക്ക് സഹായമായി, നമുക്ക് സാന്ത്വനമായി, നാം തളരുമ്പോൾ നമുക്കൊരു ശക്തിയായി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തൊണ്ട നനയ്ക്കാൻ അല്പം ചൂടുവെള്ളം തരുന്ന ചില മക്കളും മരുമക്കളും. അവരെ എഴുത്തൽ പലപ്പോഴും നമുക്കൊരു രസമാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും സഹായം ലഭിച്ചിട്ടില്ലാത്ത, സുഖമായി ജീവിക്കുന്നവരെ പുകഴ്ത്തി പറയുമ്പോൾ കൂടെ നിൽക്കുന്ന, കൂട്ടുനിൽക്കുന്ന, തളരുമ്പോൾ താങ്ങായി പിടിച്ചു നിർത്തുന്ന അവരെ നാം മോശമാക്കാറുണ്ട്. അവരെ നാം ഇകഴ്ത്തി സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര പുകഴ്ത്തലുകൾ അവർക്ക് നാം നൽകാറില്ല. അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ആ മണ്ടനായി ജനിച്ചവനാണ് നാളെ നമുക്ക് ആശ്രയവും അനുഗ്രഹവുമായി തീരുന്നതെന്ന് മറന്നുകൂടാ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് ബിജെപി ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയ ബിജെപി സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കത്തിലാണ്. ഡെസ്ക് റിപ്പോർട്ട്.
1: രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനമായ ഈ മാസം 9 പശ്ചിമബംഗാളിൽ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് മമതാ ബാനർജി ഇന്നലെ പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിൽ വ്യാപകമായ ക്രമക്കേടുകളും വോട്ടു തട്ടിപ്പും ഉണ്ടായെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായാണ് പെരുമാറിയതെന്നും ആരോപിച്ചാണ് മമത മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന് അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന മമതയുടെ നിലപാടിനെ ബിജെപി രൂക്ഷമായി വിമർശിച്ചു. നിയമസഭയുടെ കാലാവധി നാളെ അവസാനിക്കുമെന്നും അതിനുശേഷം അവർ രാജിവെച്ചാലും ഇല്ലെങ്കിലും ആരും സഭയിൽ അംഗമായി തുടരില്ലെന്നും ബിജെപി വ്യക്തമാക്കി. സ്തംഭനാവസ്ഥ സൃഷ്ടിക്കുന്നതിലും ജനാധിപത്യത്തെ പരിഹസിക്കുന്നതിലും മമതാ ബാനർജി വിജയിക്കില്ലെന്ന് ബിജെപി നേതാവ് ബിമൽ ശങ്കർ നന്ദ ആകാശവാണിയോട് പറഞ്ഞു. ഇത്തരം സാഹചര്യത്തെ നേരിടാൻ ഭരണഘടനയിൽ വ്യവസ്ഥകളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു.
0: പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അഭിനന്ദിച്ചു. സൈന്യം കൊൽക്കത്തയിൽ പ്രവേശിച്ചുവെന്നും ജനങ്ങൾ അവരെ തടഞ്ഞുവെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരിക്കേറ്റുവെന്നും കൊൽക്കത്തയിലെ വിദേശ എംബസികൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടുവെന്നും വീഡിയോയിൽ അവകാശപ്പെടുന്നത് തെറ്റായ പ്രചാരണമാണെന്നും പിഐബി അറിയിച്ചു. ജനങ്ങൾ ഇത്തരം പ്രചാരണങ്ങൾ ഔദ്യോഗിക ഗവൺമെന്റ് സ്രോതസ്സുകൾ വഴി സ്ഥിരീകരിക്കണമെന്നും ഗവൺമെന്റ് അഭ്യർത്ഥിച്ചു. സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ പ്രാഥമിക വിലയിരുത്തലുകളും പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെ ചർച്ച ചെയ്തേക്കുമെന്നാണ് റിപ്പോർട്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ന്യൂഡൽഹിയിൽ വിയറ്റ്നാം പ്രസിഡന്റും വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ടോലാമിനെ സന്ദർശിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലെ ബഹുമുഖ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ചയ്ക്കും അടുത്ത 2 നടത്താനിരിക്കുന്ന ഇടപെടലുകൾക്കും ടോലാം കാത്തിരിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. തൊഴിലാളി ക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ ബ്രസീൽ, റഷ്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുഎഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ നിർദ്ദേശത്തിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്ന് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം നിലവിലെ 33 നിന്ന് 37 വർദ്ധിപ്പിക്കാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. രാജ്യത്തെ പരുത്തി മേഖലയിലെ തടസ്സങ്ങൾ, വളർച്ചാ ഇടിവ്, ഗുണനിലവാര ആശങ്കകൾ എന്നിവ പരിഹരിക്കുന്നതിന് 5,600 കോടി രൂപയിലധികം ചെലവ് വരുന്ന കപാസ് കാന്തി പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഗവൺമെന്റിന്റെ ഫാം ടു ഫൈബർ ടു ഫാക്ടറി ടു ഫാഷൻ ടു ഫോറിൻ എന്ന 5-5 ലക്ഷ്യത്തിന്റെ ഭാഗമാണ് പദ്ധതിയെന്നും ഇത് പരുത്തി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അടിയന്തര ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം 5.0, സെമി കണ്ടക്ടർ മിഷന്റെ കീഴിൽ 2 സെമി കണ്ടക്ടർ പദ്ധതികൾ എന്നിവയ്ക്ക് കൂടി കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടത്തും. രാജ്യരക്ഷാ സഹമന്ത്രി സഞ്ജയ് സേത്ത് സമ്മേളനത്തിന് അധ്യക്ഷനാകും. രാജ്യത്തെ 33 സൈനിക സ്കൂളിൽ നിന്നും പ്രതിനിധികൾ പങ്കെടുക്കും. ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് സമ്മേളനം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സെന്റർ ഫോർ ജോയിന്റ് വാർഫെയർ സ്റ്റഡീസുമായി സഹകരിച്ച് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫാണ് സമ്മേളനം സംഘടിപ്പിച്ചതെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മതിനയക്കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെട്ടതിന് എന്നിവർക്കെതിരെ സിബിഐ കേസിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, ദുർഗേഷ് പഥക് എന്നിവർക്ക് മുതിർന്ന അഭിഭാഷകരെ അമിക്കസ് ക്യൂറിയായി നിയമിക്കുമെന്ന് ഡൽഹി ഹൈക്കോടതി അറിയിച്ചു. വിചാരണ കോടതി വിധിയെ ചോദ്യം ചെയ്ത് സിബിഐ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിവെച്ച് ജസ്റ്റിസ് ശർമ്മ അമിക്കസ് ക്യൂറിയായി ഒരാളെ നിയമിച്ചു കഴിഞ്ഞാൽ വിഷയത്തിൽ മുന്നോട്ടു പോകുന്നത് ഉചിതമാണെന്ന് നിരീക്ഷിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഫാക്കി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. വാണിജ്യ പാചകവാതക സിലിണ്ടറിന് വില കുത്തനെ വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. നിയന്ത്രണാതീതമായ വിലക്കയറ്റം അവസാനിപ്പിക്കണം എന്നാണ് സംഘടനയുടെ ആവശ്യം. വിദേശ രാജ്യങ്ങളിലേക്ക് മത്സ്യം കയറ്റുമതി ചെയ്യുന്നതിനായി ബേപ്പൂർ ഹാർബറിൽ സ്ഥാപിച്ച ക്യൂബ് ഐസ് യന്ത്രം അപകടാവസ്ഥയിലാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പരിശോധിച്ച് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിട്ടു. ഈ മാസം 29-ന് വെസ്റ്റ് ഹിൽ റെസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. ഡൽഹി ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ചെന്നൈ മറികടന്നു. അർദ്ധ സെഞ്ചുറിയുമായി സഞ്ജു സാംസണാണ് ടീമിന് വിജയമൊരുക്കിയത്. 52 പന്തിൽ 87 റൺസ് എടുത്ത് സഞ്ജു ടോപ് സ്കോററായി. ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഈസ്റ്റ് ബംഗാൾ എഫ്സി മുംബൈ സിറ്റി എഫ്സിയെ തോൽപ്പിച്ചു. മുംബൈയിൽ 1-2 ഗോളുകൾക്കാണ് ജയം. ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലാണ് മത്സരം. കേരള പ്രീമിയർ ലീഗിന്റെ സൂപ്പർ 8-ൽ കാലിക്കറ്റ് എഫ്സി ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങും. തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 8-ന് ഗോൾഡൻ ത്രെഡ്സ് എഫ്സിയെയാണ് കാലിക്കറ്റ് നേരിടുക. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കർശന ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കോന്നി, ചങ്ങനാശേരി, മൂന്നാർ, തൃത്താല, പൊന്നാനി, ബേപ്പൂർ തുടങ്ങിയിടങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതോടെ ഓറഞ്ച് ജാഗ്രത നൽകി. അതേസമയം ശനിയാഴ്ച വരെ സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ തോട്ടം മേഖലയായ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ ഇന്നലെ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. എസ്റ്റേറ്റ് ഓഫീസിന് സമീപത്തെ മാനേജരുടെ ബംഗ്ലാവും സ്റ്റാഫ് ക്വാർട്ടേഴ്സും മരം വീണ് തകർന്നു. മലയോര മേഖലയിലുണ്ടായ ശക്തമായ കാറ്റിൽ 500-ഓളം റബ്ബർ മരങ്ങളാണ് നിലം പൊത്തിയത്. ബംഗളൂരുവിൽ നിന്നും MDMA വരികയായിരുന്ന രണ്ടുപേർ കോഴിക്കോട്ട് പിടിയിലായി. പയ്യാനക്കൽ സ്വദേശി സർജാസ്, വെള്ളയിൽ സ്വദേശി ഹാഷിം എന്നിവരെയാണ് 38 ഗ്രാം MDMA പോലീസ് പിടികൂടിയത്. അതിനിടെ പൂവാട്ടുപറമ്പിൽ MDMA ഉപയോഗിക്കുന്നതിനിടെ ആനക്കുഴിക്കര സ്വദേശി ജംഷീദ് കൂന്താലി എന്നയാളെയും അറസ്റ്റ് ചെയ്തു. എറണാകുളത്തിനും കായംകുളത്തിനുമിടയിൽ കോട്ടയം വഴി സർവീസ് നടത്തേണ്ട 3 പ്രധാന ട്രെയിനുകൾ ഇന്ന് ആലപ്പുഴ വഴി തിരിച്ചുവിടുമെന്ന് റെയിൽവേ അറിയിച്ചു. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ പുതിയ കാൽനട പാലത്തിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാലാണിത്. മംഗളൂരു തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ്, രാമേശ്വരം തിരുവനന്തപുരം അമൃത എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് രാജ്യറാണി എക്സ്പ്രസ് എന്നിവയാണ് ആലപ്പുഴ വഴി തിരിച്ചുവിടുക. നഴ്സസ് വാരാഘോഷത്തിന്റെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ADM പി അഖിൽ നിർവഹിച്ചു. ഈ മാസം 12 വരെ നടത്തുന്ന വാരാഘോഷത്തിന്റെ ഭാഗമായി കലാ കായിക പരിപാടികൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ സംഘടിപ്പിക്കും. പശ്ചിമബംഗാളിൽ മന്ത്രിസഭാ രൂപീകരണത്തിന് BJP ഒരുക്കം തുടങ്ങി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിൽ 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. കണ്ണൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരുമായി വിമാനം അല്പസമയത്തിനകം പുറപ്പെടും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം.

0: എന്നാലും ഈ ചുള്ളിത്തറയിലെ അശോകൻ ഇത്രയും അസൂയുള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല.
1: എന്താടോ കാര്യം?
0: നമ്മുടെ ചക്രവാണി ഒരു പുതിയ കാറ് വാങ്ങിയില്ലയോ?
1: അല്ലേ, അതിനല്ലേ അവൻ നമുക്ക് ലഡു കൊണ്ടു തന്നത്?
0: അതെ, പക്ഷെ അവൻ അത്രയും വലിയ കാർ എന്തിനാ വാങ്ങിയതെന്നാ അശോകൻ ചോദിക്കുന്നത്. അത് അസൂയ കൊണ്ടല്ലയോ?
1: അത് അസൂയ തന്നെ, സംശയമേ വേണ്ട.
0: ഞാൻ മറുപടി കൊടുത്താ വിട്ടത്, വലിയ കാർ വാങ്ങണോ ചെറിയ കാർ വാങ്ങണോ എന്ന് അവനല്ലയോ തീരുമാനിക്കുന്നത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ച്. അപ്പോഴേ ആള് സ്ഥലം കാലിയാക്കി.
1: അങ്ങനെ പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ല കേട്ടോ.
0: പിന്നെ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ നമ്മുടെ ചായക്കലത്തിലെ വെള്ളം തിളക്കത്തില്ലയോ?
1: അവന്റെ ഒരു അമ്മാവനും ഉണ്ടായിരുന്നു ഇതുപോലെ കുഞ്ഞു കിട്ടൻ. അങ്ങേര് ഇതേ സ്വഭാവ, ആരെ കുറിച്ചും കുശുമ്പും ഉന്നായ്മയും നടന്നു പറയുമായിരുന്നു.
0: അയ്യോ, അത് പലരും പറഞ്ഞു ഞാനും കേട്ടിട്ടുണ്ട്. ഏത് ഉദ്യോഗസ്ഥന്മാരെ കണ്ടാലും മാസം എത്ര രൂപ ശമ്പളം കിട്ടും എന്നങ്ങ് ചോദിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു.
1: അശോകന് ചക്രപാണിയുടെ അസൂയ തോന്നാൻ വേറൊരു കാര്യം കൊണ്ടിടും, അവര് രണ്ടുപേരും ഒരുമിച്ച് ഗൾഫിൽ ജോലി ചെയ്തത്.
0: അതെനിക്കറിയാം. ചക്രപാണി മാനം മര്യാദക്ക് അവിടെ ജോലി നോക്കി, അശോകനോ ഇട്ടേ ചിഞ്ഞു പോന്നു.
1: തനിക്ക് നേടാൻ കഴിയാത്തത് മറ്റൊരാള് നേടുമ്പോ ചിലരുടെ മനസ്സിൽ ചൊറിച്ചില് കയറും, അതിന് ചുണ്ടുപിളിച്ചിട്ട് കാര്യമില്ല.
0: അശോകൻ നടന്ന് ചൊറിയട്ടെ, മാന്യമായി ജീവിക്കുന്നവര് ജീവിക്കട്ടെ.
2: അമ്മാവാ, നമ്മുടെ മണ്ണയ്യത്തെ അനി ഇങ്ങോട്ട് കാണാൻ വന്നായിരുന്നു.
1: എന്തിനാണ് അവനെ തിരക്കുന്നത്?
2: ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ.
0: ഞങ്ങളും അവനെ കണ്ടിട്ട് രണ്ടു മൂന്നും ദിവസമായി.
2: ഇനി അവൻ കുറച്ച് ദിവസമൊക്കെ വെളിയിൽ ഇറങ്ങത്തില്ല കേട്ടോ.
0: എന്താണ് അവന് ചിക്കൻ പോസ് ഒന്ന് കടപ്പാന്നോ?
2: കൊള്ളാം.
1: എന്താ ഏതാണ്ട് കാര്യമുണ്ടല്ലോ.
2: അമ്മാവാ, അവനെ കമ്പനി ഇന്ന് പിരിച്ചു വിട്ടു.
1: അവനെയോ? അവനെ ആയിരിക്കത്തില്ല, അനി എന്ന് പേരുള്ള വേറെ ആരെങ്കിലും കമ്പനി കാണും.
2: അമ്മാവാ, അനിയെ തന്നെയാ പിരിച്ചു വിട്ടത്. ഞാനും ആദ്യം വിശ്വസിച്ചില്ല. അവസാനം കമ്പനി ജോലിയുള്ള സരള ചേച്ചിയോട് ഇന്ന് ചോദിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയിച്ചത്.
0: എന്താടാ കാര്യം?
2: സാമ്പത്തിക തിരിമറി നടത്തിയവൻ.
0: അവനോ?
2: വെട്ടിപ്പ് കണ്ടെത്തിയതേ മാനേജരാ.
1: മാനേജരെ കുറിച്ച് അവൻ പലപ്പോഴും പൊക്കി പൊക്കി ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമായിരുന്നല്ലോ.
2: അതെ, പൊക്കി പറയുകയും ചെയ്യും. മറ്റുള്ള ജീവനക്കാരെ കുറിച്ച് മോശമായ അഭിപ്രായം ചെന്ന് മാനേജറോട് പറയുകയും ചെയ്യും.
1: അത് ശരിയാ, കമ്പനി പോണ പലരും അക്കാര്യം ഇവിടെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്.
0: എടാ, വലിയ തുക വല്ലതും ആണോ വെട്ടിച്ചത്?
2: തുകയുടെ കണക്കൊന്നും എനിക്കറിയത്തില്ല. ഡാമേജായ സാധനങ്ങൾ മാറ്റിവെച്ച ക്രമക്കേട് കണ്ടപ്പോഴാ പരിശോധന തുടങ്ങിയത്.
1: നല്ല സാധനങ്ങൾ അവൻ മറിച്ചു വിട്ട് കാണും, അതെല്ലാം ഡാമേജിന്റെ കണക്കിൽ കുള്ളിച്ചും കാണും.
2: സരള ചേച്ചി അങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത്.
1: ഇവൻ ഒറ്റയ്ക്കാണോ അതോ വേറെ ജീവനക്കാരുടെ സപ്പോർട്ട് വല്ലതും ഉണ്ടായിരുന്നോ?
2: സെക്യൂരിറ്റിയുടെ കൈ ഉണ്ടെന്നാ പറയുന്നത്, പക്ഷെ അയാളെ പിരിച്ചു വിട്ടിട്ടില്ല.
0: കമ്പനിയിലെ മറ്റ് ജീവനക്കാർക്കൊക്കെ സന്തോഷമായി കാണും, അവർക്ക് പാര വച്ചവനല്ലയോ ഈ പണി കിട്ടിയത്.
2: കമ്പനി വന്നു കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാതെ മാനേജറെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത്.
1: എന്നിട്ട് സ്ഥാപനത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യും. ഇവൻ വളരെ ആർപ്പാടമായിട്ട് ജീവിക്കുന്നത് കേട്ടോ.
0: അല്ലേ, കമ്പനിയിൽ നിന്ന് വെട്ടിച്ച കാശുള്ളപ്പോ പിന്നെ ആർപ്പാടം കുറയ്ക്കുന്നത് എന്തിനാ?
1: അതുകൊണ്ടെന്താ, പുറത്തേക്ക് ഇറങ്ങാ, വീട്ടിൽ തന്നെ ഇരിക്കാവല്ലോ.
0: പരവഞ്ചന വിദ്യയാക്കുന്നോർ ഇരട്ടിൽ തപ്പി കാലം കഴിക്കും.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ സഞ്ചരിക്കാം. എങ്ങനെയാ, നമുക്ക് എല്ലാവരോടും ചേർന്ന് കഥ പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിച്ചും പറഞ്ഞും കേട്ടും അറിഞ്ഞും നമുക്കങ്ങനെ യാത്ര ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ പോരുന്നോ? ഞാൻ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് കേട്ടോ. ഒരാളെ പോലും, ഇത് കേൾക്കുന്ന ഒരാളെ പോലും ഒറ്റയ്ക്ക്, അല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട്, അല്ലെങ്കിൽ കുറേ കാര്യം ചെയ്യാനുണ്ട്, അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ കൂടെ തന്നെ വരണം. ഞാനും ശരത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സഞ്ചരിക്കാം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഏറ്റവും സുന്ദരമായിട്ടുള്ള കിട്ടിയ ഓരോ ദിവസങ്ങൾ, ഓരോ ദിവസവും ഉണരുമ്പോഴും നമ്മൾ പറയേണ്ടത് ഏറ്റവും നല്ല ദിവസമാണ്. ഒരുപാട് അവസരങ്ങളുള്ള, ഒരുപാട് പേരെ കാണാനുള്ള, ചിരിക്കാനുള്ള, പറയാനുള്ള, കേൾക്കാനുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ളൊരു ദിവസം കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻജോയ് മക്കളെ. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും എത്ര പരിശ്രമിച്ചാലും മാറാത്തൊരു ശീലമുണ്ടെന്ന് നമുക്കെല്ലാം നമ്മുടെ സ്വഭാവം അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ മാറ്റാൻ പറ്റാത്തൊരു ശീലം അല്ലെങ്കിൽ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ആ ഒരു ശീലമോ അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം അങ്ങോട്ട് മാറിക്കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും മാറില്ല എന്ന് കരുതിയ ഏതെങ്കിലും ഒരു സ്വഭാവത്തെ നിങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലേ, മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നും ഇല്ലാന്നൊക്കെ പറയുന്നേ. ഇത് രണ്ടും ഈ രണ്ട് വർഷങ്ങളിലൂടെയും കടന്നു പോയിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പറയാം. വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ട് നമുക്ക് കാര്യമൊക്കെ പറഞ്ഞ് 9 മണി വരെ ഇങ്ങനെ യാത്ര ചെയ്യാം, അല്ലേ. ചിലപ്പോഴൊക്കെ കൊടും വേനലും കൊടും മഞ്ഞും ഇതൊക്കെ കടന്നിട്ടാണ് നമ്മുടെ സഞ്ചാരം. ഓക്കെ, എന്താണെങ്കിലും നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളും ഒന്ന് ചിരിച്ചേ. ചിരിച്ചുകൊണ്ട് തന്നെ, സന്തോഷത്തോടുകൂടി തന്നെ, ആരോഗ്യവതികളായിട്ടും ആരോഗ്യവാന്മാരായിട്ടും അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ ഈ യാത്രയിൽ തുടരണം. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകാർ പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോ വിളിക്കാം, നമുക്ക് എല്ലാവർക്കും കൂടി കാര്യമൊക്കെ പറഞ്ഞങ്ങനെ സഞ്ചരിക്കാം. നമ്പർ 954470092 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട്, നമ്മുടെ അല്ലേ, നമ്മുടെ എല്ലാ പ്രോഗ്രാമിലേക്കും കടക്കാനുള്ള നമ്മുടെ സ്വന്തം നമ്പറിലേക്ക്. കാണാതെ എത്ര പേർക്ക് അറിയാം സ്വന്തം മൊബൈൽ നമ്പർ. ഇവിടുത്തെ പല ആർജൻസിന് സ്വന്തം മൊബൈൽ നമ്പർ കാണാൻ അറിയില്ലെങ്കിലും നമ്മുടെ നമ്പർ കാണാൻ അറിയാം. കൊച്ചുകുട്ടികളൊക്കെ ചില വോയിസ് ഒക്കെ നമുക്ക് ഫോർവേഡ് ചെയ്യാറുണ്ട് കേട്ടോ. എൻ റേഡിയോ 91.2 ടൈറ്റിലൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹലോ.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ്
0: മോർണിംഗ് സാർ, പറഞ്ഞോളൂ സാർ. രാവിലെ നമ്മളിങ്ങനെ പറയുമായിരുന്നു, നമ്മൾ എത്ര ശ്രമിച്ചാലും മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് കരുതുന്ന നമ്മുടെ ഒരു സ്വഭാവമോ അല്ലെങ്കിൽ ഒരു ശീലമോ അല്ലെങ്കിൽ മാറ്റിയിട്ടുള്ള ഒരു സ്വഭാവം, ഇനി എനിക്ക് പറ്റില്ല എന്ന് കരുതിയിട്ട് മാറ്റിയെടുത്ത ഒരു സംഭവമോ, ഏതായിട്ടാണോ നമുക്ക് കണക്ട് ചെയ്യുന്നത് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാം. അപ്പൊ സാറിന് ഏതാണ്, എങ്ങനെ, എന്താണ് സാറിന് ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു ശീലം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ?
1: മാറ്റാൻ പറ്റാത്ത ശീലം എന്ന് പറഞ്ഞാൽ, നമുക്ക്, ഞാൻ ദേശക്കാരനായിരുന്നു, അപ്പൊ അതൊക്കെ കല്യാണം കഴിഞ്ഞതോടെ ദേഷ്യമൊക്കെ കുറഞ്ഞു. നമ്മള് അതെ, അത് നമുക്ക് വേണോന്ന് വിചാരിച്ചു. നമുക്കറിയാം, ചിലപ്പോ നമ്മള് ചില സമയത്ത് നമ്മള് കൈവിട്ട് പോയി സംസാരിക്കാറുണ്ട്. അത് ചിലവരെയൊക്കെ നമുക്ക് ഒത്തിരി വിഷമിപ്പിക്കാറുണ്ട്. പിന്നെ ആലോചിക്കുമ്പോൾ നമുക്കത് ഒത്തിരി വിഷമം. അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് ഇൻസിഡന്റ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, ആ ഒരു സന്ദർഭത്തില് നമ്മൾ അന്നേരം അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല എന്നൊരു ഒരു ബോധത്തോടെ നമ്മൾ പെരുമാറിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഈ ഷോർട്ട് ടെമ്പേർഡ്നെസ് ഒക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും.
0: നമ്മൾ ശ്രമിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ അല്ലേ സർ?
1: തീർച്ചയായിട്ടും അത് നമ്മുടെ ഉള്ളിൽ നിന്നും നമുക്ക് തോന്നണം. നമുക്ക് ഓക്കെ, ഈ ശീലം നമുക്ക് മനസ്സിലാവണം, നമ്മുടെ ഇതൊരു നെഗറ്റീവ് പോയിന്റ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാല് ഓക്കെ, അതിനൊരു എഫോർട്ട് ഇടണം. ഓക്കെ, ഇതാണ് എന്റെ നെഗറ്റീവ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്റെ റിലേഷൻ നഷ്ടപ്പെടും എന്നൊരു ബോധം ഉണ്ടായി കഴിഞ്ഞാല് എനിക്ക് തോന്നുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവര് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ആലോചിച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
0: ഓക്കെ സർ, അപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അമിതമായിട്ടുള്ള ദേഷ്യമൊക്കെ എന്തായാലും ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്. അതേസമയം തന്നെ ഇടയ്ക്കൊക്കെ യോഗയ്ക്കൊക്കെ പഠിപ്പിക്കാൻ പോകുന്നു, ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള ദേഷ്യം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ഭയങ്കരമായ വൈരാഗ്യങ്ങളൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ യോഗയും കാര്യങ്ങളും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാറാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ?
1: തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞത് അൾട്ടിമേറ്റ്ലി നമ്മുടെ, നമുക്ക് ഒരു തോന്നൽ ഉണ്ടാവണം എനിക്ക് ആ മാറ്റം വേണമെന്നുള്ളത്. അല്ലാതെ നമ്മള് യോഗയ്ക്ക് പോയെന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഭയങ്കര ഒരു മാറ്റം വരത്തില്ല. നമുക്കുള്ളിൽ നിന്നൊരു ഒരു തോന്നൽ വേണം എനിക്കിത് മാറ്റണം എന്ന് കഴിഞ്ഞാല് നമ്മള് യോഗ കൊണ്ടും നമ്മുടെ മെഡിറ്റേഷൻ കൊണ്ടും നമ്മുടെ ബ്രീതിങ് എക്സസൈസ്, ആക്ച്വലി നമുക്കറിയാം നമുക്ക് ദേഷ്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര നമ്മുടെ ബ്രീതിങ്, നമ്മൾ അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ ബ്രീതിങ്, നമ്മുടെ ശ്വാസം എടുക്കുന്നത് ഭയങ്കര കൂടുതലായിട്ടായിരിക്കും. പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ അതൊന്ന് റിലാക്സ് ചെയ്ത് ലോങ് ആയിട്ട് നന്നായിട്ട് ഒന്ന് റിലാക്സ് ചെയ്ത് ബ്രീത് ചെയ്ത് ബ്രീതിങ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതെ, അപ്പൊ മെഡിറ്റേഷനിലൂടെയും യോഗയിലൂടെയും ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും.
0: പറ്റും സർ. ഒരു കാര്യം, ഒരു ഒരു കാര്യങ്ങളും ഒരു ദിവസം കൊണ്ട് മാറ്റാനോ അല്ലെ, നമ്മുടെ ഒരു പരിശ്രമം, നമ്മൾ ആത്മാർത്ഥമായി കുറെ കാലം പരിശ്രമിച്ചാലാണ് നമ്മളിങ്ങനെ അടിഞ്ഞുകൂടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്നേ?
1: അത് എനിക്കൊന്ന് ഡെയിലി അത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. ഒരു നമ്മൾ യോഗയ്ക്കോ അല്ലെങ്കിൽ എന്ത് ചെയ്താലും ഒരു ദിവസം ട്രൈ ചെയ്തെന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ശീലമാകാൻ പാടാണ്. നമുക്ക് നമ്മള് കൊച്ചിലെ മുതലേ നമ്മൾ ശീലിച്ചുകൊണ്ട് ഒരു ഒരു കാര്യം പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എഫോർട്ട് നമ്മൾ ഇട്ടുകൊണ്ടേയിരിക്കണം.
0: തീർച്ചയായിട്ടും സർ, താങ്ക് യു.
1: പല പല സന്ദർഭങ്ങൾ വരും വേറെ നമ്മളെ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യുന്ന രീതിയിൽ, അതിലൊന്നും നമ്മളെ തളരാതെ നമ്മളത് ആ പ്രാക്ടീസ് ചെയ്ത കാര്യങ്ങൾ പിന്നെയും പിന്നെയും പിന്നെയും ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അൾട്ടിമേറ്റ്ലി വിൽ സക്സീഡ്.
0: തീർച്ചയായിട്ടും. എന്തായാലും സാർ, ആ ഒരു ദേഷ്യത്തെയും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളും ഒക്കെ ഒന്ന് സ്വയം വിലയിരുത്തി, ഒന്ന് നമ്മളിൽ നിന്ന് നമ്മളൊന്ന് മാറി നിന്നിട്ട് നമ്മളെ നോക്കി, ഇത് ശരിയാവത്തില്ല അല്ലേ? ഓക്കെ സാർ, അതൊരു നല്ലൊരു സന്ദേശം തന്നെയാണ് കേട്ടോ. താങ്ക് യു സാർ.
1: ഓക്കെ,
0: നമ്മുടെ ഡോക്ടർ സേതു സാറായിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ എപ്പോഴും നമ്മളിലേക്കൊരു നോട്ടം ഉണ്ടാവുന്നത് നല്ലതായിരിക്കും, അങ്ങനെയല്ലേ? നമുക്ക് തന്നെ അറിയാം ഇത് ശരിയല്ല. നമ്മൾക്ക് അല്ലെങ്കിൽ വേദന ഉണ്ടാക്കുന്ന ഒരിടങ്ങളിലേക്ക് എപ്പോഴും കയറി ചെല്ലുക, അല്ലെങ്കിൽ ഒരിക്കലും വിലയില്ലാത്ത ഇടങ്ങളിലേക്ക് വീണ്ടും കയറി ചെല്ലുക, അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുന്ന സമയത്ത് കൺട്രോൾ ഇല്ലാതെ സംസാരിക്കുക. ചില ആളുകൾക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാണല്ലോ അവർ സ്വയം ഉപദ്രവിക്കുക, അല്ലെ മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുക. ആ ദേഷ്യം വരുന്ന സമയത്ത് പറയുന്ന വാക്കുകളെ മറ്റൊരാൾക്ക് എത്രത്തോളം ബാധിക്കുന്നു, ഇതൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് നമ്മളൊന്ന് ആലോചിക്കണം. ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും എന്തിനാണെങ്കിലും ഒരു ഒരു സുഗമമായ രീതിയിൽ പോകാൻ പറ്റും എന്നുള്ളതാണ്. പലവട്ടം വീണ്ടും വീണ്ടും വീണ്ടും മുറിവേൽക്കപ്പെടുമ്പോൾ നമുക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല ബന്ധങ്ങളായിരിക്കാം. ഇതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതാണ് നമ്മൾ ചോദിച്ചത്. നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് കരുതുന്ന നിങ്ങളുടെ സ്വഭാവം അല്ലെങ്കിൽ ശീലം അല്ലെങ്കിൽ മാറ്റിയ സംഭവങ്ങൾ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ദേ വന്നു ഇതാ പോയി, ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വിളിക്കുന്ന ആളുകൾ കൂട്ടുകാർ ദയവായിട്ട് റേഡിയോയുടെ അടുത്ത് നിന്ന് സംസാരിക്കരുതേ, പിന്നെ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, നമ്മുടെ റേഞ്ച് ഉണ്ടോ എന്നുകൂടി ഒന്ന് നോക്കുക. അപ്പോൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് കരുതിയ നിങ്ങളുടെ ഒരു ശീലം, മാറ്റാൻ പറ്റില്ല, എനിക്കിത് മാറ്റാൻ പറ്റില്ലേ എന്ന് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇനിയും മാറ്റാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നത് ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്. സ്വന്തം സ്വാതി സുരേന്ദ്രൻ ചേട്ടനല്ലേ? എന്നോട്
2: ഞാൻ വിളിച്ചിട്ട് ഞാനിപ്പോ വിളിച്ചിട്ട് ഒരുപാട് ദിവസമായി, ഒരുപാട് ദിവസമല്ല ഒരുപാട് മാസങ്ങളായി. അപ്പൊ സ്വാതി വരുമ്പോഴേ നമ്മൾ വിളിച്ചാറുട്ടോ.
0: പറയോ ചേട്ടാ, പറഞ്ഞു ചേട്ടാ. അജിച്ചേട്ടൻ, ചേട്ടാ പറഞ്ഞു ചേട്ടാ, എന്നോട് ക്ഷമിക്കണേ, എനിക്ക് രാവിലെ ഇത്തിരി ഞാൻ വിട്ടുപോയതാ, സോറി കേട്ടോ.
2: എനിക്കറിയാലോ
0: എന്തുണ്ട് വിശേഷം?
2: വിശേഷമൊന്നുമില്ല, കാര്യം ഇല്ല, ഇപ്പൊ നല്ല ചൂടാണ്.
0: ഓക്കെ, ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്റെ ഈ ശീലം എനിക്ക് മാറ്റാൻ പറ്റില്ല എന്റെ സ്വാതിയെ എന്ന് പറയുന്ന ഏതെങ്കിലും കാര്യമുണ്ടോ?
2: തീർച്ചയായും ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ രാവിലെ ചായ കുടി.
0: ആ, അത് വിട്ടൊരു കളിയില്ലല്ലേ.
2: അത് വിട്ടൊരു കാര്യമില്ല. കാര്യം പറഞ്ഞു, നമുക്കൊരു രാവിലെ മാറ്റാൻ പറ്റാത്തൊരു ശീലം, കട്ടൻ ചായ ആണെങ്കിലും അല്ലെങ്കിൽ പാൽ ചായ ആണെങ്കിലും ഒരു ചായ അത് നിർബന്ധമായിട്ട് കുടിക്കും. അതിപ്പം വീട്ടിൽ ഉണ്ടാക്കിയില്ലെങ്കിലും ഞാൻ ഹോട്ടലിൽ പോയെങ്കിലും ഞാൻ കുടിക്കും.
0: അല്ലെങ്കിൽ ഒരു തലവേദന എടുക്കുന്ന പോലൊക്കെ തോന്നാറുണ്ടോ?
2: തീർച്ചയായും.
0: മലയാളികളുടെ മൊത്തത്തിലുള്ള ഒരു പ്രശ്നം ഇത്.
2: കാര്യം പിന്നെ നമുക്ക് ഈ മാറ്റാൻ പറ്റാത്ത ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാം. കാര്യം ഞാനൊരു അനിൽ മുഹമ്മദ് സാറ് സമയത്ത് മദ്യപാന ശീലത്തിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അത് എനിക്കത് എന്തോ ഒരു 8-9 വർഷമായി ഞാൻ അത് നിർത്തി.
0: റേഡിയോ കേട്ടിട്ടാണോ നിർത്താൻ തോന്നിയത്?
2: ഇല്ലല്ലല്ല, ഞാൻ ഇവിടുന്ന് ഇപ്പൊ അനിൽ മുഹമ്മദ് സാറ് ഓരോ മദ്യപാനിയുടെ കാര്യം, നിങ്ങൾ ഈ ബേവറേജ് കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസ, നിങ്ങൾ ബാറി കൊണ്ടുവന്ന് കൊടുക്കുന്ന പൈസ, നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത് ചെയ്യ്, അത് അവിടെ സേവ് ചെയ്തിട് എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ സംഭവം ശരിയാ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 7-8 വർഷം കൊണ്ട് ഞാൻ ഈ നിർത്തിയത് സാധനം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ തുടർന്ന് പോയി കഴിഞ്ഞപ്പോ പിന്നെ സെർട്ട് വരി, അത് ഒരു ദിവസം 2 പാക്കറ്റ് സെർട്ട് വേണം. അതാ പറഞ്ഞേ. അപ്പൊ അത് നിർത്തി.
0: അല്ല ചേട്ടൻ അവിടെ വിജയിച്ചു, ഇതൊക്കെ നിർത്താൻ കാണിച്ചൊരു വലിയ മനസ്സ്. നമ്മള് നമ്മുടെ ശീലമായ ഒന്നിനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ അതിന് മനസ്സിന് ഭയങ്കര കരുത്ത് വേണം.
2: അല്ല സോറി, നമ്മൾ ഒന്നിനെ അടിക്കാവാൻ പാടില്ല.
0: അതെ അതെ, റൈറ്റ്.
2: കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പം ഇപ്പൊ രാത്രി ഉച്ചക്ക് ചോറുണ്ട്, വൈകുന്നേരം കാപ്പിയാന്ന് പറയുമ്പോ നമുക്ക് ഇച്ചിരി ചോറില്ലേ എന്നും പറഞ്ഞ് നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. വൈകുന്നേരം നമ്മളെ വിശപ്പ് വരുമ്പോ എന്തെങ്കിലും ആഹാരം കഴിക്കുക, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതേപോലെ നിർബന്ധ ബുദ്ധി പോലെ എനിക്കത് വേണം, എനിക്ക് ചോറ് കിട്ടിയാലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് കാപ്പ ചപ്പാത്തി കിട്ടിയാലേ പറ്റത്തുള്ളൂ, എനിക്ക് മുട്ടയും പൊറോട്ടയും കിട്ടിയാലേ പറ്റുള്ളൂ എന്ന് നമ്മൾ വാശി പിടിച്ചിട്ട് വലിയ അർത്ഥമുണ്ടോ?
0: ഇല്ല.
2: വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരാഹാരം നമ്മളത് കഴിക്കുക.
0: അപ്പോ ചേട്ടനോട് ഭയങ്കര സന്തോഷം, ഇന്നത്തെ സന്ദേശം കൂടിയാണ് കേട്ടോ. നമുക്ക് വേണോന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ചക്ക വേരിലും
2: കായ്ക്കും.
0: അതെ അതെ,
2: അതാ പറഞ്ഞത്. ഞാൻ സംസാരിച്ചത്
0: സന്തോഷം
2: ചേട്ടാ. കാര്യം പറഞ്ഞാൽ ആ വരുന്ന ഓണോട്ടുകാരെ പാസഞ്ചറിൽ വരുമ്പോ അവരൊരു ഓളം വരുന്നു
0: അച്ഛടാ. സന്തോഷം ചേട്ടാ, സന്തോഷം. ഈ ഒരു എനർജിയില് വണ്ടി എങ്കിലും ഞാൻ ഇച്ചിരി ഫാസ്റ്റ് ആയിട്ട് ഓടിക്കാൻ
2: പോവാം.
0: ഓക്കെ ഓക്കെ ഓക്കെ, ഉറപ്പായിട്ട് ചേട്ടാ, ഉറപ്പായിട്ട്. അപ്പൊ അജി ചേട്ടനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. കണ്ടോ, നമുക്കൊരു ശീലം ഒരു നമ്മൾ മദ്യപാനം, സിഗരറ്റ് ഉപയോഗിക്കുക, ഇതൊക്കെ ഒന്ന് നിർത്തുക എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലഹരിയിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് എത്രയോ ആളുകൾ ഡി അഡിക്ഷൻ സെൻ്ററിലാണെങ്കിലും ഇത്ര, അല്ലെങ്കിൽ കുടുംബം മുഴുവൻ ഇവരുടെ ഈ ഒരു സ്വഭാവം മാറ്റാൻ വേണ്ടിയിട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന കാഴ്ചകൾ പലപ്പോഴും നേരിൽ കണ്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പറയാണ്, നമ്മുടെ ഉള്ളിലൊരു തീരുമാനം മാറ്റം വേണമെന്ന്. ഓക്കെ, ഈ മദ്യപാനികളും ഒക്കെ പല പല സോഷ്യൽ ആക്ടിവിറ്റി പരിപാടികളിലൊക്കെ പോകുന്ന സമയത്ത് ഡി അഡിക്ഷൻ സെൻ്ററൊക്കെ കാണേണ്ടി വന്നിട്ടുണ്ട്. വളരെ വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥ. കാരണം ഈ നമ്മുടെ ശീലത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പെടുന്ന പാട്, നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിജയിച്ചിട്ടുള്ള ഒരാളിലെ ഒരാളാണ് നമ്മുടെ ചേട്ടൻ. ഉപയോഗിക്കും അല്ലെങ്കിൽ ഭയങ്കരമായ മദ്യപാനി എന്നല്ല, പക്ഷെ ആ ഒരു ശീലത്തെ മാറ്റിയെടുത്തു. ഇങ്ങനെ ഈ കേൾക്കുന്ന ഇങ്ങനെ ഈ ഒരു മാറ്റമൊക്കെ സംഭവിച്ചിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ യാത്രയിൽ കൂടെ ചേരാം. എപ്പോഴും കേട്ടുകൊണ്ട് മാത്രം ഇരിക്കാതെ കുറച്ചൊക്കെ കാര്യം പറയണോ എൻ്റെ കുട്ടികളെ, നിങ്ങളും കാര്യം പറയണം, കാര്യം പറയണം. നിങ്ങളുടെ അനുഭവങ്ങളാണ് നമ്മുടെ ഓരോ ദിവസത്തെ യാത്ര സുന്ദരമാക്കുന്നത്. എത്ര പേർ ഓണാട്ടുകാരെ പാസഞ്ചർ കേൾക്കുന്നു അല്ലെങ്കിൽ റേഡിയോ കേൾക്കുന്നു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായമുണ്ട്. എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ വിളിക്കുക. നിങ്ങൾക്ക് വന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. നമ്പർ 9544700912. കേട്ടാൽ നിങ്ങൾക്ക് തമാശ തോന്നും, എന്നാലും ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു സംഭവമാണ് എൻ്റെ ചിരി. ചിരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓ ചിരി വലിയ കാര്യമാണോ, അങ്ങനെയല്ല. എവിടെയും എപ്പോഴും ചിരി, അതായത് സിറ്റുവേഷൻ മറന്നുള്ള ചിരിയല്ലോ. കുട്ടിക്കളി എന്ന് പറയുന്നൊരു സംഭവം, അല്ലെങ്കിൽ ഒരു ഒരുപാട് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, എന്ത് ശരിയാണ് സ്വാതി, ഇത്രയും ചിരിക്കേണ്ട കാര്യമുണ്ടോ, ഇത്രയും ഇതിന് ഈ സന്ദർഭത്തിന് ഇത്രയും, അത് ഞാനും കുറേ ആയപ്പോൾ ആലോചിച്ചു, ഇത്രയും ചിരിക്കേണ്ട കാര്യമുണ്ടോ ഇത്രയും. അപ്പോൾ അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് മാറ്റിയെടുത്തതാണ് എൻ്റെ അട്ടഹാസ ചിരി. ഓക്കെ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വരും അല്ലേ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ചേട്ടോ അട്ടഹാസമായിരുന്നു ചേട്ടോ,
1: ഉറപ്പായിട്ടും
0: ചേട്ടാ.
1: പലപ്പോഴും പറയാനുണ്ട്, പറയാനുണ്ട്, മാറ്റിയേ ചെയ്യണ്ട.
0: ഇല്ല മാറ്റില്ല കേട്ടോ, അട്ടഹാസം
1: എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ആരും കിട്ടാത്തൊരു ഭാഗ്യം നോക്കി കിട്ടിയായിരുന്നു.
0: സന്തോഷം ചേട്ടോ. സുനിച്ചേട്ടോ പറഞ്ഞോളൂ, ശീലം ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് കരുതി ഒരു ശീലവും സ്വഭാവവും ഒക്കെ ഒന്ന് പറയാവോ, അല്ലെങ്കിൽ ഷോക്കോൾ ഡ്രോപ്പായി പോയി. അപ്പോൾ നമുക്കിനി എന്തായാലും ആകാശവാണി വാർത്തകൾക്കുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ സുനിച്ചേട്ടാ. എന്തായാലും വാർത്തയ്ക്ക് ശേഷം ഉറപ്പായിട്ടും വിളിക്കണം. ഞങ്ങളോട് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് യാത്ര പോകുന്നത്, യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. വിയറ്റ്നാം പ്രസിഡന്റിന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ഔപചാരിക സ്വീകരണം നൽകും. തുടർന്ന് അദ്ദേഹം രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രിയും വിയറ്റ്നാം പ്രസിഡന്റുമായുള്ള ചർച്ചകൾക്ക് ശേഷം നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് വൈകുന്നേരം തോ ലാമുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും അദ്ദേഹത്തെ സന്ദർശിക്കും. ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സ് സംഘടിപ്പിക്കുന്ന 56-ാമത് സപ്രു ഹൌസ് പ്രഭാഷണത്തിൽ തോ ലാം പങ്കെടുക്കും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി ഇന്നലെയാണ് വിയറ്റ്നാം പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു.
0: സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ഭേദഗതി ബിൽ 2026 പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭ തീരുമാനിച്ചു. നിലവിൽ ചീഫ് ജസ്റ്റിസ് ഒഴികെ 33 ജഡ്ജിമാരുള്ളതിൽ 4 പേരെ കൂടി ചേർത്ത് 37 ആയും ആകെ അംഗബലം 38 ആയും ഉയർത്താനാണ് തീരുമാനം. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. 1956 നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതിനെ തുടർന്ന് പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ഉണ്ടായ അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി, പോലീസ് മേധാവി, കേന്ദ്രസേന എന്നിവരോട് നിർദ്ദേശിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എല്ലാ പൌരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാനും ക്രമസമാധാനം നിലനിർത്താനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാൻ സംസ്ഥാന ഭരണകൂടത്തോടും സുരക്ഷാ ഏജൻസികളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി UDF. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 എണ്ണത്തിൽ ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷിയോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. വരും ദിവസങ്ങളിൽ ഡൽഹിയിൽ നിന്നുള്ള അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചയ്ക്കായി എത്തിച്ചേരുമെന്ന് നേതാക്കൾ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം സംബന്ധിച്ച വിജ്ഞാപന റിപ്പോർട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമായി. നടൻ സി ജോസഫ് വിജയുടെ തമിഴക വെട്ടിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയ ചരിത്രമാണ് കന്നി പോരാട്ടത്തിലൂടെ TVK സ്വന്തമാക്കിയത്. ചെന്നൈയ്ക്ക് സമീപമുള്ള പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ സി ജോസഫ് വിജയെ നിയമസഭാ കക്ഷി നേതാവായി ഐകകണ്ഠേന തെരഞ്ഞെടുത്തു. അതേസമയം മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഗവർണർക്ക് രാജിക്കത്ത് സമർപ്പിച്ചു. പശ്ചിമബംഗാൾ, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്ര നിരീക്ഷകരെ നിയമിച്ച് BJP. പശ്ചിമബംഗാളിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ അമിത്ഷായെയും കേന്ദ്ര സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയമിച്ചു. അസമിൽ കേന്ദ്രമന്ത്രി JP നദ്ദയെ കേന്ദ്ര നിരീക്ഷകനായും ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെ സംസ്ഥാനത്തെ കേന്ദ്ര സഹനിരീക്ഷകനായും നിയമിച്ചു. പുതുച്ചേരിയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. മണ്ണാടിപ്പേട്ട MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട A. നമശിവായത്തെ BJP നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. പുതുച്ചേരി BJP ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട BJP MLA മാർ, കേന്ദ്ര നിരീക്ഷകരായ മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബിജെപി നേടിയ വിജയത്തിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചു. ചരിത്രപരമായ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രസിഡന്റ് ട്രംപ് ശ്രീ മോദിയെ അഭിനന്ദിച്ചതായി വൈറ്റ് ഹൌസ് വക്താവ് പുഷ് ദേശായി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള രണ്ടാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. തൊഴിലാളിക്ഷേമം, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തൽ, തൊഴിൽ ശക്തിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക, സൌദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, ഇന്തോനേഷ്യ, യുഎഇ എന്നിവയാണ് ബ്രിക്സ് അംഗരാജ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ ഉൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് സർവീസിന് തുടക്കമായി. 300-ലേറെ തീർത്ഥാടകരുമായി ഫ്ളൈ അദീൽ എയർലൈൻസ് ജിദ്ദയിലേക്ക് അല്പസമയത്തിനകം പുറപ്പെടും. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാജ്യത്ത് ഫോസിൽ ഇന്ധനത്തിന് പകരമുള്ള ഏറ്റവും മികച്ച മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സമഗ്ര ഗവേഷണം പുരോഗമിക്കുന്നതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ഓട്ടോമൊബൈൽ മേഖലയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബദൽ ഇന്ധനങ്ങളുടെ ഉൽപാദനത്തിൽ കർഷകർ സുപ്രധാന പങ്ക് വഹിക്കുന്നതായും കേന്ദ്രമന്ത്രി അറിയിച്ചു.
3: जिस दिन मक्के से इथेनॉल बनाने की बात हुई तब मक्के की एमएसपी थी 1800 रुपए क्विंटल और मार्केट प्राइस थी 1200 रुपए क्विंटल और जैसे इथेनॉल बनना शुरू हुआ तो मक्के की प्राइस हुई 2600 रुपए क्विंटल और उत्तर प्रदेश और बिहार के गरीब किसानों के जेब में 45,000 करोड़ रुपए गए क्योंकि मक्के से इथेनॉल बना.
0: ഇന്ത്യയും ജമൈക്കയും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ജമൈക്കൻ സന്ദർശനത്തിന്റെ ഭാഗമായി ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്തും മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസന സഹകരണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന്റെ പ്രധാന ഘടകമാണെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറത്തിറക്കി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹിയെ 8 വിക്കറ്റിനാണ് ചെന്നൈ പരാജയപ്പെടുത്തിയത്. 156 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ 17.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്നു. സഞ്ജു സാംസണാണ് കളിയിലെ താരം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026 കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം ഉറപ്പാക്കുക, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കുട്ടികൾക്ക് പഠനം കൂടുതൽ ആകർഷകവും അർത്ഥവത്തുമാക്കാൻ കഥപറച്ചിൽ സെഷനുകൾ സംഘടിപ്പിക്കുകയും മാതാപിതാക്കളുടെ നേതൃത്വത്തിലുള്ള വായനാ സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയാണ് എസ്എംസിയുടെ ലക്ഷ്യം. ആഗോള ഊർജ്ജ മേഖലയിലെ സുപ്രധാന ജലപാതയായ ഹോർമുസ് കടലിടുക്കിലെ യുഎസ് സൈനിക നീക്കം പ്രതിരോധ നടപടിയെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഹോർമുസിലൂടെ

0: പ്രസിഡന്റ് തോലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. നിരവധി ധാരണാപത്രങ്ങളിൽ ഒപ്പുവയ്ക്കും. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ആക്കുന്നതിനുള്ള ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭായോഗ തീരുമാനം. കേരളം, പശ്ചിമബംഗാൾ, തമിഴ്നാട്, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള 2-ാമത് എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് തുടങ്ങും. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
4: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
5: പിന്നെ തീർച്ചയായും വാങ്ങണം.
4: എവിടെ നിന്ന് വാങ്ങാനാ?
5: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
4: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
5: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
6: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
7: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
8: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
10: കെഎംസി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
11: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
12: എയർ കണ്ടീഷൻ കെജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
11: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് മെയ് 1 മുതൽ 10 വരെ ഓൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
3: +1+2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകൾ ഏറ്റവും കൂടുതൽ A+ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: എന്താ ചൂട്? ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
7: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
8: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
9: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
10: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
11: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
12: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പൊ വിളിക്കാൻ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് നമ്മൾ കരുതിയിരുന്ന നമ്മളുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ശീലം, ഇതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. അജിച്ചേട്ടനും ഡോക്ടർ സേതു സാറും ഒക്കെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ, സേതു സാറിനാണെങ്കിൽ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എന്ന് പറഞ്ഞു, അത് പ്രാക്ടീസ് ചെയ്ത് മാറ്റി. അജിച്ചേട്ടനാണെങ്കിൽ കുറച്ച് മദ്യപാനമൊക്കെ ഉണ്ടായിരുന്നു, അത് വളരെ കഷ്ടപ്പെട്ടത് മാറ്റിയെടുത്തു എന്നാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ എന്തും, ചേട്ടനൊരു ചൊല്ലും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ചക്കവീരലും കായ്ക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാറ്റിയെടുത്ത ശീലങ്ങൾ, മാറ്റാൻ പറ്റാത്ത ശീലങ്ങൾ, നിങ്ങൾക്ക് ഏതാണോ ഞാൻ പറയുന്നതായിട്ട് കൂടുതൽ കണക്ട് ചെയ്യുന്നത് ആ കാര്യങ്ങൾ എടുക്കുക കേട്ടോ. വേഗം വേഗം വേഗം യാത്രയിൽ തുടർന്നോളൂ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 9 മണിവരെ ഇങ്ങനെ സഞ്ചരിക്കാനുള്ള സമയം നീണ്ടു നിവർന്ന് വിശാലമായിട്ടിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് മാറ്റാൻ പറ്റാത്തതായി കരുതുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് ദേഷ്യമായിരിക്കും, ചിലർക്ക് എപ്പോഴും ആളുകൾ എത്രയൊക്കെ പണി കിട്ടിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും ആളുകളെ അമിതമായിട്ട് വിശ്വസിക്കുന്ന സ്വഭാവക്കാരുണ്ട് അല്ലേ. ചില വാക്കുകളിൽ എന്തുവാ മുഴുകിപ്പോകുന്ന, അല്ലെങ്കിൽ എന്താ മയങ്ങിപ്പോകുന്ന ആളുകളുണ്ട്. എത്ര വട്ടം എന്തൊക്കെ കേട്ടെന്നോ അല്ലെങ്കിൽ എന്തൊക്കെ കേട്ട് പഠിച്ചെന്ന് പറഞ്ഞാലോ വീണ്ടും അതേ തെറ്റ് ആവർത്തിക്കപ്പെടേണ്ടി വരുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. നോ പറയാൻ പറ്റാത്ത ആളുകളുണ്ട് ചില കാര്യത്തിൽ, ചില ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ നോ പറയേണ്ടടുത്ത് എത്ര അനുഭവങ്ങളുണ്ടെങ്കിലും ആ ഒരു ശീലം മാറത്തില്ല. ആരെന്ത് പറഞ്ഞാലും അതിൻ്റെ കൂടെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്ന ആളുകളുണ്ട്. ഇതൊക്കെ നമുക്കിതിനകത്ത് വേണമെങ്കിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ വേഗം വിളിച്ചോളൂ, നമ്പർ 954-4-7-0-0-9-1-2 എന്ന നമ്പറിലേക്ക്. ഇതുപോലെ മദ്യപാനമൊക്കെ നിർത്തിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ നിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു വലിയ പ്രചോദനം തന്നെയായിരിക്കും. അടുത്തൊരു കോളർ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. നമ്മുടെ വണ്ടി ചെറുതായിട്ട് ഒതുക്കി നിർത്താം. ഗുഡ് മോർണിംഗ്.
13: ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം?
12: എന്തുവാണ് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ യാത്ര ചെയ്യുക? സുഖമായിട്ടിരിക്കുന്നു. പറഞ്ഞു, ഈ പറഞ്ഞോളൂ. ഈ പറഞ്ഞതുപോലെ ഒരിക്കലും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ലേ എന്ന് ചിന്തിച്ച ചില കാര്യമൊക്കെ ഉണ്ടോ ജീവിതത്തില്?
13: ഒരുപാട് കാര്യമുണ്ട്.
12: അതിലോ
13: ഇതുവരെ നമ്മള് ലേറ്റ് ആയിട്ട് ചെല്ലുന്നത് അതൊരു ശീലാണ്.
12: അതുപോലെ ഞാൻ
13: എത്ര ശ്രമിച്ചാലും മാറ്റാൻ പറ്റുന്നില്ല.
12: എവിടെ ജോലി ചെയ്യുന്ന? എവിടെ?
13: നമ്മളിവിടെ കരുനാഗപ്പള്ളി ഒയാസിസ് എന്ന് പറയുന്ന ഒരു ബർത്ത്ഡേ കേക്കിന്റെ ഷോപ്പിൽ.
12: അപ്പൊ അതിന്റെ ഓണർ വന്നിട്ട് എന്തെങ്കിലും വഴക്ക് പറയാറുണ്ടോ, എന്തുവാ ഇങ്ങനെ എപ്പോഴും ലേറ്റ് ആവുന്നേ?
13: പിന്നെ എപ്പോഴും പറയാറുണ്ട്.
12: ഓക്കെ, എനിക്ക് തോന്നുന്നു ആ റേഡിയോയിൽ വന്നേ പിന്നെ എന്റെ ആ സ്വഭാവത്തിന് മാറ്റം, കാരണം 7 മണിയുടെ പ്രോഗ്രാമിന് 8 മണിക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ.
13: അതെ, പിന്നെ ഇപ്പൊ അത്യാവശ്യം ഇത് പറഞ്ഞേ ഉള്ളു.
12: എന്നാലും എപ്പോഴെങ്കിലും ഇത് മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ?
13: ശ്രമിച്ചാ മാറും. പിന്നെ അങ്ങനെ ഈ ചായ കുടി അതൊക്കെ ഒഴിവാക്കണമെന്ന് വിചാരിക്കും, പക്ഷെ ചെലപ്പോ അങ്ങനെ മാറ്റും, പിന്നെ വീണ്ടും തുടങ്ങും. ഓരോ ജനുവരിയിലും ഇനി കുടിക്കില്ല എന്ന് വിചാരിക്കും.
12: എത്ര കള്ള വാഗ്ദാനങ്ങളുടെ ഒരു സമയമാ ന്യൂ ഇയർ എന്ന് പറയുന്നേ.
13: അതെ, അന്നേരം എല്ലാം ഞാൻ ഇതുപോലെ ഓരോ റെവല്യൂഷൻ ഒക്കെ എടുക്കും, പിന്നെ അങ്ങോട്ട് മാറ്റും.
12: റെവല്യൂഷൻ എടുക്കും, പക്ഷെ അങ്ങോട്ട് നടപ്പാക്കാൻ പറ്റുന്നില്ലല്ലേ.
13: നടപ്പാക്കാൻ പറ്റുന്നില്ല.
12: പിന്നെ അല്ലാതെ എന്തെങ്കിലും, അതായത് ഇപ്പൊ പറഞ്ഞതുപോലെ മാറ്റിയെടുത്തു എന്ന് അഭിമാന പ്രസരം പറയാൻ പറ്റിയ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇല്ല, ഇല്ല,
13: പ്രത്യേകിച്ചൊന്നും ഇല്ല.
12: ഈ ദേഷ്യക്കാരി എങ്ങനെ, അങ്ങനെ എന്തെങ്കിലും സ്വഭാവമാണോ?
13: അയ്യോ, ദേഷ്യം ഉണ്ട്, അത് തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും. മാറ്റാൻ പറ്റാത്തൊരു കാര്യം ഉണ്ട് കേട്ടോ, പെട്ടെന്ന് അങ്ങ് കണ്ണ് നിറയും. എന്താന്നറിയത്തില്ല, ഞാൻ എന്തൊരു ഒരു പാട്ട് കേട്ടാലും പെട്ടെന്നൊരു ഫീലിങ്
12: ഇരുന്ന്.
13: അതെ, നമ്മള് പാട്ട് കേട്ട് ഇങ്ങനെ വല്ല ലോകത്തോട്ടൊക്കെ പോകില്ലേ, അപ്പൊ പിന്നെ അത് ആ ഒരു ശീലമാണ്.
12: അറിയാതെ കണ്ണു നിറഞ്ഞു,
13: അറിയാതെ ഞാൻ കണ്ണു നിറഞ്ഞു പോവും എന്തിനോ വേണ്ടി. എന്ന് പറയുന്ന പോലെ നമ്മളെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പാട്ടുകളൊക്കെ,
12: അല്ലെങ്കിൽ വെറുതെ പാട്ട് കേട്ട് ആവശ്യമില്ലാതെ ദുഃഖിക്കുന്ന ഒരു ടീമാണല്ലേ.
13: അതെ, തീർച്ചയായിട്ടും. എന്തുവാന്നറിയത്തില്ല, പിന്നെ ആരെങ്കിലും ഒരു ഇത് കാണുമ്പോ, നമ്മളൊരു എന്താണ് ഒരു പ്രോഗ്രാം അല്ല ഇതുപോലെ എന്തെങ്കിലും വീഡിയോസ് കാണുമ്പോ പെട്ടെന്ന് കണ്ണു നിറയും, കണ്ണ് നിറഞ്ഞൊഴുകും. അങ്ങനെ സെന്റിമെന്റ്സ്
12: മനസ്സിന് കട്ടിയില്ല, നിനക്ക് മനസ്സിന് കട്ടിയില്ല,
13: മനസ്സ് പിടിച്ച് നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്.
12: അതെ,
13: ചിരിയും നിർത്താൻ പറ്റത്തില്ല, കരച്ചിലും നിർത്താൻ
12: പറ്റില്ല.
13: ഇത് രണ്ടും ഒരേ ഗുണം ചെയ്യുന്നു,
12: ഒരേ ഗുണമുള്ള കാര്യമാണല്ലേ.
13: അതെ അതെ അതെ,
12: ഞാനുണ്ടല്ലോ, അഥവാ കരഞ്ഞാലും നാട്ടുകാരെയാണ് കരയത്തില്ല. എന്റെ വീട്ടിൽ റൂമിനകത്ത് കയറി എന്റെ തലയണ കെട്ടിപ്പിടിച്ച് മാത്രമേ കരയാറുള്ളൂ.
13: അതെ, ഞാന് കരച്ചിൽ വരുമ്പോ ഞാൻ പെട്ടെന്ന് അത് എങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കും, അത് മറ്റുള്ളവരെ അത് മനസ്സിലാക്കും, എന്നാലും
12: മാറ്റിയെടുക്കണം. കുറച്ചൊക്കെ പക്വതയ്ക്ക് അല്ലേ, പക്വതയല്ലോ നമ്മുടെ ഇമോഷണലെ പിടിച്ചു നിർത്താനുള്ള ഒരു ഇതുണ്ടാവണം.
13: അല്ല,
12: അത് മാത്രല്ല, നമുക്ക് എപ്പോഴും നമുക്ക് കുറെ അനുഭവങ്ങൾ വന്നേ നമ്മള് പഠിക്കത്തോളന്നേ.
13: അതെ അതെ അതെ, അയ്യോ ഒരുപാട് അബദ്ധങ്ങൾ എല്ലാം സംഭവിച്ചിട്ടുള്ളതാണ്. അങ്ങനെ എങ്ങനെ എങ്ങനെ വീണ്ടും അബദ്ധത്തിലോട്ട് തന്നെ പോകും.
12: അല്ല, അങ്ങനെ എങ്ങനെ ഒരു സ്റ്റേജ് എത്തുമ്പോ നമ്മള് ഒരു നമ്മൾ ഓക്കെ ആവും, അത് ഉറപ്പാ.
13: ഓക്കെ, അതെ അതെ, ഇനിയുണ്ടല്ലോ സമയം.
12: അതെ അതെ അതെ, തീർച്ചയായിട്ടും. അതായത് ഞാനത് മാറ്റമാവൂ എന്ന് പറയുന്നതിന് ഒരു കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഒരു ജൂനിയർ കുട്ടിയോട് പറയുമായിരുന്നു, അത് ഭയങ്കര കുരുത്തക്കേടായിട്ട് വല്ല കുസൃതിയാണ് ആള്. അപ്പൊ ഞാൻ പറയാ, നമ്മൾ ജോലിക്ക് കയറിയ തുടക്കത്തിൽ ഞാനും അങ്ങനെയായിരുന്നു, ആ കുട്ടിത്തം മാറാതെ തന്നെ ചാടി കയറി സംസാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആ ഒരു സ്വഭാവമായിരുന്നു. പക്ഷെ ഒരു ടൈമുണ്ട്, പഠിക്കുന്ന സമയത്താണെങ്കിലും ഭയങ്കര ഗുരുത്തക്കേട്, അല്ലെങ്കിൽ കസിൻസിൻ്റെ കൂടെ പോകുന്നതും ഭയങ്കര വിരലി ഗുരുത്തക്കേടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സമയത്ത് വീട്ടുകാരൊക്കെ വിഷമിക്കുക, എന്തേ കുട്ടിക്ക് ഇത്ര ഗുരുത്തക്കേടെന്ന്, അല്ലെങ്കിൽ ഇത്ര കുസൃതി എന്താണെന്ന് തോന്നുന്ന സമയത്ത് അറിവുള്ള ആളുകൾ വന്നിട്ട് പറയും, ഇതൊക്കെ ഒരു ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് സ്വയം മാറും, നമുക്ക് പിന്നീട് ഉണ്ടാകുന്ന ഒരു മെച്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തന്നെ അതിശയം വരുമേ, നമ്മൾ തന്നെയാണോ, ഏഹ് ഇതെന്ത് പറ്റി, ഇത് ഞാനല്ലടാ, ഇതിങ്ങനല്ല എന്ന് തോന്നി പോകാറുണ്ട്. വേണം, കാലം മാറ്റാത്തതായിട്ടൊന്നുമില്ല, പക്ഷേ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്.
1: ഹലോ,
12: ഗുഡ് മോർണിംഗ് സിന്ധു ചേച്ചി. വണ്ടിയിലോട്ട് കയറിക്കോ ചേട്ടാ, വട കയറിക്കോ,
1: വണ്ടി കയറി
12: കയറിക്കോ. ഏത് സീറ്റാണോ? എന്റെ ലെഫ്റ്റ് സൈഡിലൊരു സീറ്റ് ഉണ്ട്. അതാവുമ്പോൾ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ പോവാ. ഞാനത് അതെ, ഞാനൊരു കറുത്ത കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വണ്ടി ഓടിക്കാണ്. അതെ, ഓക്കെ, പറഞ്ഞോളൂ. ഈ പറഞ്ഞത് മാറ്റാൻ പറ്റാത്തൊരു ശീലം എന്ന് തോന്നി എന്താണ്?
1: ഇപ്പോഴും മാറ്റാൻ പറ്റാത്ത ഒരു കാര്യം ദേഷ്യം.
12: ദേഷ്യം അല്ലേ, പെട്ടെന്ന് ദേഷ്യം വരൂല്ലയോ?
1: പെട്ടെന്ന് ദേഷ്യം വരും.
12: ഈ കൈയൊക്കെ വിറയ്ക്കാറുണ്ടോ ഭയങ്കരമായിട്ട്?
1: കൈ വിറയ്ക്കാറോ? എന്തെങ്കിലും ഒന്ന് കിട്ടിയാ തന്നെ എറിയണം, എന്നാലേ ആ ദേഷ്യം മാറും.
12: ചേച്ചിയെ, ചേച്ചിയെ, പക്ഷെ ആ ഒരു ദേഷ്യം കഴിഞ്ഞതിന് ശേഷം കൊറേ വിഷമം വരത്തില്ലേ?
1: എന്തേലും ഒന്ന് കൈ കിട്ടി എറിയും, അതാണ് അന്നേരമാണ് എന്റെ ദേഷ്യം ഒരു വിധം ഒന്ന് മാറുന്നേ.
12: എടുത്തെറിയോ? ആരുടെയെങ്കിലും ദേഹത്തോട്ടാണോ എടുത്തെറിയുന്നത്?
1: അല്ലല്ലോട്ട്.
12: അങ്ങനെയാണേ. ഓക്കെ,
1: മാറ്റാൻ പറ്റാത്ത ശീലം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോക്ക് ഒരിച്ചിരി ലേറ്റ് ആവുമായിരുന്നു.
12: പിന്നെ പഞ്ചിങ് വന്നതിന് ശേഷം അതങ്ങ് നിന്ന്.
1: ഇപ്പൊ അവര് കുടഞ്ഞു.
12: അല്ല, പഞ്ചിങ് വന്നതിന് ശേഷം പലയിടത്തും ആളുകൾ കൃത്യമായി വരാം.
1: ഇപ്പൊ ഞാൻ നല്ല കുട്ടിയാ.
12: നല്ല കുട്ടി, നേരത്തെ എന്നിട്ട് പോവാനൊക്കെ അറിയാം.
1: ഇവിടെ മഴക്ക ചേട്ടായി, മഴക്ക
12: വഴക്കല്ലയോ.
1: അവള് കേറത്തില്ല, അവളെ ടൈമിൽ പോകത്തില്ല, ടൈമിൽ പോകത്തില്ല.
12: ഇപ്പൊ അതൊക്കെ ഓക്കെ ആയി.
1: പിന്നെ ചായ കുടി നേരത്തെ ഇല്ല, അത് പണ്ടേ ഇല്ലാത്ത. പിന്നെ കട്ടൻ കുടിക്കുമായിരുന്നു, കാപ്പി കുടിക്കുമായിരുന്നു. അതിപ്പം 4 വർഷമായി ഉപേക്ഷിച്ചു.
12: ആദ്യമൊക്കെ ഇച്ചിരി പാടായിരുന്നു ഉപേക്ഷിച്ചു.
1: ആദ്യം പാടായിരുന്നു, 2 ദിവസം ബുദ്ധിമുട്ടായിരുന്നു.
12: രണ്ടു ദിവസം സ്വയം തോന്നിയോ എനിക്ക് നഷ്ടപ്പെടുന്ന പോലെ, കൈ വിറയ്ക്കുന്ന പോലെ,
1: വിറയ്ക്കുന്ന പോലെ, തല ചുറ്റലും തലവേദന എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഡോക്ടർ തന്നെ ചോദിച്ചു, സ്വയം അങ്ങ് ഡോക്ടർ ആയത്.
12: ഇതുപോലെ എനിക്ക് ഞാൻ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്, പതിയെ ഞാൻ പറയാം.
1: തീർച്ചയായും മാറ്റാം. പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഇപ്പം തിളപ്പിച്ചാറിയ വെള്ളം മാത്രം, കട്ടനില്ല, കാപ്പി ഇല്ല, ചായ ഇല്ല,
12: എല്ലാം മാറ്റിയില്ലേ.
1: ഞാൻ ഡീസന്റ് ആയി.
12: നല്ല കുട്ടിയായില്ലയോ.
1: പക്ഷെ ഈ ദേഷ്യം കൂടെ ഒന്ന് മാറി കിട്ടിയാ മതിയായിരുന്നു.
12: ദേഷ്യമൊക്കെ മാറുമെന്നേ, നമ്മളെക്കാൾ ദേഷ്യം വരുന്ന ഒരാൾ നമ്മുടെ മുന്നിൽ വന്നു നമ്മള് മാറും. അങ്ങനൊരാളില്ല അവിടെ. അത് മാത്രല്ല ഏശി, നമുക്ക് സ്നേഹമുള്ളവരുടെ എല്ലാവരുടെ പോയി ദേഷ്യപ്പെടാൻ പറ്റില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള ഒരിടത്തേ വരത്തുള്ളൂ.
1: അത് എല്ലാവർക്കും ഇഷ്ടമാ, ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഇഷ്ടമാ പിള്ളേർക്ക്, എല്ലാവർക്കും തന്നെ. സിന്ധുമ്മ എല്ലാവർക്കും.
12: നമുക്ക് ദേഷ്യപ്പെടാനും സ്നേഹിക്കാനും അറിയാലോ, ഒരു കുഴപ്പമില്ല.
1: തീർച്ചയായിട്ടും.
12: അപ്പൊ സ്നേഹിച്ച് വിളിച്ചാൽ ഒരുപാട് സന്തോഷം, നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഓക്കെ, നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ വേണമെന്ന് വിചാരിക്കണം, എവിടെയാണ് വേണമെന്ന് വിചാരിക്കേണ്ടത്? കാരണം നമ്മളുടെ സ്വഭാവം, നമ്മള് നിരന്തരമായിട്ട് ഒരാളെ ശ്വാസം മുട്ടിക്കുമ്പോൾ നമുക്ക് വളരെ അടുത്ത് ഇടപെടേണ്ടി വരുന്ന ചില ആളുകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ, അല്ലേ? എല്ലാവരുടെയും ജീവിതത്തിൽ അങ്ങനെയുള്ള ആളുകളില്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് ആരോട് സഹകരിക്കാതെ വനത്തിലൊന്നും താമസിക്കുന്ന ആളുകളല്ലോ. നമ്മളുടെ ദേഷ്യം, നമ്മളുടെ ഉത്തരവാദിത്വമില്ലായ്മ, നമ്മുടെ ചില കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവം നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകളെ ബാധിക്കുന്നു എന്ന് സ്വയം ബോധ്യപ്പെടുന്നൊരു നിമിഷമാണ് നമുക്ക് മാറാനായിട്ട് പറ്റുന്നത്, അല്ലേ? അങ്ങനെയല്ലേ? എതിർപ്പുണ്ടോ? എന്തായാലും നിങ്ങൾക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് മാറ്റാൻ പറ്റുന്നില്ലേ എന്ന് കരുതിയിട്ടുള്ള ഒരു സ്വഭാവത്തെ പറ്റിയിട്ടോ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് അങ്ങനെ കരുതിയതിൽ നിന്ന് ഞാൻ മാറ്റിയെടുത്തു എന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാം. ഞാനിപ്പോഴും പറയുകയാണ്, അജിച്ചേട്ടൻ പറഞ്ഞതുപോലെ, സുനിൽ ചേട്ടൻ പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മദ്യപാനത്തിൽ നിന്ന്, അല്ല ഒരു മദ്യപാനി എന്നുള്ളൊരു സ്വഭാവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു തലക്കെട്ടിൽ നിന്ന് അത് മാറ്റിയെടുക്കാനെടുക്കുന്നൊരു, അല്ലേ, ഇങ്ങനെയുള്ള ലഹരിയിലേക്കൊക്കെ പോകാൻ എളുപ്പമാണ്, അതിൽ നിന്ന് തിരിച്ചു വരാൻ വലിയ പാടുള്ള കാര്യമാണ്. ആ ഒരു ശീലത്തെ മാറ്റിയെടുക്കാൻ കാണിച്ച ആ ഒരു മനസ്സ്, ഇത് പലർക്കും പ്രചോദനമാണ്. അല്ലെങ്കിൽ ഓക്കെ, മദ്യപാനം ഇതൊക്കെ നമ്മൾ അറിയാതെ നമ്മളിലേക്ക്, ഒരുപക്ഷെ ചിലപ്പോഴൊക്കെ കൂട്ടുകെട്ടിലൂടെയൊക്കെയോ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളിലൂടെയൊക്കെ ഒളിച്ചോടാനൊക്കെ ആളുകൾ ചില കൂട്ടുകാരൊക്കെ സജസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഈ ഒരു മദ്യപാനത്തിലൂടെയൊക്കെ പോയി പോകുന്നത്. സ്റ്റോപ്പ് ചെയ്യണം, നിങ്ങളെ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ, ഒരിക്കലും ഒരാൾ ഉപദേശം കൊണ്ട് നന്നാവത്തില്ല. നമുക്ക് സ്വയം തോന്നാതെ ഇപ്പം ഡെയിലി വന്ന്, ഇപ്പം ഞാൻ വന്നിരുന്ന റേഡിയോ പറഞ്ഞാലോ, അനിൽസാർ വന്നിരുന്ന റേഡിയോ പറഞ്ഞാലോ, സുമയ്യ ഓർ സുസ്മിത അശ്വി അവരൊക്കെ വന്ന്, ഗോപികയൊക്കെ പറഞ്ഞാൽ പോലും, നമുക്കൊരിക്കലും നമ്മൾക്ക് തോന്നാതെ നമുക്കൊരിക്കലും മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല എന്നൊരു വളരെ യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഉദാഹരണമാണ് ഞാൻ എന്നോട് തന്നെ പറയാം. ചിലപ്പോഴൊക്കെ നമ്മൾ തന്നെ മാറ്റണം, നമുക്ക് തന്നെ ദേഷ്യം കൺട്രോൾ ചെയ്യണം, നമുക്ക് തന്നെ ദേഷ്യം വരുന്ന സമയത്ത് ഉപയോഗിക്കുന്ന വാക്കുകൾ കൺട്രോൾ ചെയ്യണം, സ്നേഹം വരുന്ന സമയത്ത് പറയുന്ന, ഈ നമുക്ക് ഭയങ്കര സന്തോഷം വന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര വാഗ്ദാനങ്ങൾ ചില ആളുകൾ കൊടുക്കാറുണ്ട്. പക്ഷെ അത് പിന്നീട് ചെയ്തു കൊടുത്തില്ലെങ്കിലോ, അത് എത്ര വലിയതായിരിക്കും. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ വക കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. വലിയ സന്തോഷം വരുന്ന സമയത്ത് ഒരേ സമയം തന്നെ അന്യനും അമ്പിയാവുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർ ഭയങ്കര സ്നേഹമായിട്ടിരിക്കുന്ന സമയത്ത്, അവർക്ക് ഭയങ്കര സന്തോഷമുള്ള സമയത്ത് ഇവർ വലിയ വാഗ്ദാനങ്ങളും ഭയങ്കര സ്നേഹപ്രകടനങ്ങളും നമ്മളോട് കാണിക്കും. പക്ഷെ ഇവരുടെ മൂഡ് മാറുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റുള്ള സ്വഭാവം. അപ്പോൾ നമുക്കൊരു നമ്മുടെ ബന്ധങ്ങളിൽ പോലും ഒരു സ്ഥിരതയില്ലാത്ത അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട്. ആ സമയത്തും ഇവിടെ നമുക്ക് മരവിപ്പുണ്ടാകും, ആ റിലേഷൻഷിപ്പില്ല. സൗഹൃദമായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മൂഡ് ചേഞ്ചസും മൂഡ് സ്വിങ്സും ഒക്കെ മറ്റൊരാളുടെ പുറത്തേക്ക് എടുത്ത് വയ്ക്കുന്ന സമയത്ത് അവിടെയും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന നല്ല നല്ല ബന്ധങ്ങളും സ്നേഹങ്ങളും ഉണ്ടെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് സ്വയം എപ്പോഴും നമ്മളോട് തന്നെ കണ്ണാടി നോക്കിയിട്ട് ഒരു തീരുമാനമെടുക്കുക, ഇതെനിക്ക് മാറാനുള്ളതാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടതാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ചില മാറ്റങ്ങൾ നിങ്ങൾ തന്നെ സ്വയം മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
14: നമസ്കാരം.
12: നമസ്കാരം, വണ്ടിയിലോട്ട് കയറിക്കോളൂ.
14: രാവിലെ വന്ന സ്വഭാവം മാറ്റാൻ വേണ്ട ഉദ്ദേശം ഉണ്ടോ?
12: ഞാനോ? ഞാൻ ഉണ്ട്.
15: എനിക്കിനി ഒന്നും മാറത്തില്ല, കാരണം കഥയിൽ വളം വെച്ചിട്ട് കാര്യമില്ലല്ലോ.
12: അങ്ങനെ പറയരുത്, നമ്മള് ഓരോ ദിവസം നമ്മൾ ജീവിക്കുന്ന കാലം അത്രയും നമുക്ക് നമ്മളെ മിനുക്കി കുട്ടപ്പിയാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
15: പിന്നെ തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ
12: പറ്റും. പിന്നൊരു കാര്യം, ചേച്ചി അടിപൊളിയാണ്, മാറ്റാൻ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല, ആർക്കും ഒരു ശല്യത്തിനും പോകുന്നില്ല, അങ്ങനെയല്ല, ആർക്കും പ്രത്യേകിച്ച് ഒന്നിനും പോകുന്നില്ല, സിംഗിൾ സോളോ ലൈഫ് അടിപൊളിയാണ്, ആർക്കും ഒരു ദ്രോഹത്തിനും പോകുന്നില്ല. പിന്നെ എന്ത് മാറാൻ.
15: താങ്ക് യു, നന്നായിരിക്കട്ടെ, പൊന്നായിരിക്കട്ടെ, ഞാൻ നന്നായില്ലേലും.
12: പിന്നെ ഈ പറഞ്ഞതുപോലെ ദേഷ്യക്കാരിയാണോ?
15: അങ്ങനൊന്നും ഇല്ല, അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം. ആവശ്യമുള്ളത് വീട്ടില് ഞാൻ പറയലേ, നമുക്ക് ഈ സഹോദരങ്ങളോടും നമ്മുടെ വീട്ടിലുള്ളവരോടുമാണ് നമുക്ക് സ്നേഹം കൂടുതല്. അപ്പൊ എന്തെങ്കിലും വരുമ്പോ പൊട്ടിത്തെറിക്കുന്ന അവരുടെ നേരെ മാത്രമേ ഉള്ളൂ, വേറെ പുറത്താരോടും അങ്ങനെ തെറിക്കാൻ പോകത്തില്ല വലുതായിട്ട്. പിന്നെ ചിലതൊക്കെ വരുമ്പോ മറുപടി പറയാം, അത്രേ ഉള്ളൂ.
12: അതെ, തീർച്ചയായിട്ടും
15: അത് പറയണമല്ലോ.
12: അതെ, ഉറപ്പായിട്ടും ചേച്ചി, ഉറപ്പായിട്ടും,
15: ഉറപ്പായിട്ടും. പിന്നെ ശീലങ്ങൾ മാറ്റാന്ന് പറഞ്ഞാൽ ഒരു ശീലം പറയാം, നമ്മളീ കള്ളു കുടിക്കുന്നവരോട് പറയും മാറ്റണം മാറ്റണം മാറ്റണം എന്ന്. എനിക്ക് ഈ കപ്പലണ്ടി, ഈ കൊട്ടുന്ന കപ്പലണ്ടി ഉണ്ടല്ലോ, അന്ന് കേട്ടാല് അന്നും ഇന്നും, ഇന്നും ഞാൻ എവിടെ കൊട്ട് കേട്ടാലും അവിടെ വണ്ടി തീർത്തു. ആ ഒരു ദുശീലമുണ്ട് കേട്ടാ.
12: അതൊരു ദുശീലല്ല, അത് ഇഷ്ടമല്ലേ.
15: ഇഷ്ടം വെച്ചാൽ ഇപ്പൊ പ്രായം കൂടിയല്ലേ, നട്ട്സൊക്കെ കുറയ്ക്കണമെന്നൊക്കെ പറയും ഡോക്ടേഴ്സ് ഒക്കെ, യൂറിക് ആസിഡ് ഒക്കെ കൂടും എന്നൊക്കെ പറയും. അടുത്തൊരു ചെറിയ ഒരു ഇച്ചിരി ഉണ്ട്, ഞാൻ ഈ അതുപോലെ കാഷ്യൂ ഇങ്ങോട്ട് ഇത് കിട്ടിക്കഴിഞ്ഞാലുണ്ട് ഒരു രസമാണ്, അതിരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടെങ്കിലും
12: പണിയും കൂടെ എടുക്കണം, വെറുതെ ഇരുന്ന് കഴിച്ചാ പോരാ.
15: ആ അതാ, ഈ ഇങ്ങനത്തെ ഈ കുറയ്ക്കുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു നേരത്തെ, അത് കാരണം ഇപ്പൊ വീട്ടിൽ ഒരു സാധനം വെച്ചേക്കത്തില്ല, കാരണം ഈ ചോറുണ്ട് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കുറയ്ക്കണം എന്നുള്ളൊരു
12: ശീലം.
15: ആ ചോറുണ്ട് കഴിഞ്ഞാൽ ഈ പാത്രം എല്ലാം വന്നങ്ങ് തപ്പും, ഞാനത് വാങ്ങിച്ചോണ്ട് വെക്കുന്നെങ്കിൽ പോലും എവിടെങ്കിലും മറന്നു വല്ല ഇരിപ്പുണ്ടോന്ന്.
12: അല്ല, ഞാനപ്പോ ഒരു കാര്യം ചോദിക്കട്ടെ, അപ്പൊ മദ്യപാനിയും ചേച്ചിയും ഇങ്ങനെയുള്ള സ്വഭാവക്കാരൻ തമ്മിൽ എന്താ വ്യത്യാസം? അവര്
15: ഞാൻ പറഞ്ഞത് ഈ ശീലം മാറ്റാൻ, ഈ ചൊട്ടേന്റെ ശീലം ചുടഞ്ഞു വരെയെന്ന് പറയത്തില്ലേ. അതെന്ന് വെച്ചാൽ എന്റെ അണ്ണനെ, വല്യണ്ണനും കൊച്ചണ്ണനും ഒക്കെ ഈ ഓട്ടോറിക്ഷ ഓടാൻ പോവായിരുന്നു, നേരത്തെ വണ്ടി ഉണ്ടായിരുന്നു അവർക്ക്. അപ്പൊ ഈ വണ്ടി കഴിഞ്ഞിട്ട് രാത്രി വരുമ്പം ഇവര് ഈ കൊട്ടുന്ന കപ്പലണ്ടി വാങ്ങിച്ചോണ്ട് വരുവായിരുന്നു. പിന്നെ പരിപ്പോട്ട, ഈ രണ്ടായിട്ട് പരിപ്പോട, ഈ രണ്ടായിട്ട് അണ്ണം വാങ്ങിച്ചോണ്ട് വന്ന്, ഞാൻ ഉറങ്ങിയാലും എന്നെ ഉണർത്തി ഇതൊക്കെ തന്നേ കിടത്തിട്ടുള്ളായിരുന്നു.
12: അപ്പൊ
15: രാവിലെ ഞാൻ പിന്നെയും വഴക്കുണ്ടാക്കും, ഇത് കിട്ടിയില്ലെന്ന് പറഞ്ഞ് രാവിലെ വീണ്ടും
12: വഴക്കുണ്ടാക്കുവേ.
15: ഉറക്കത്തിലാവുമ്പോ എനിക്ക് ഓർമ്മയില്ല ഇത് കഴിച്ചതൊന്നും. അണ്ണം പക്ഷെ എന്റെ മുഖം കഴുകി എന്നെ ഇരുത്തി ഇതെല്ലാം വരുത്തന്ന് ചോറും വരുത്തന്ന കിടത്തുന്നു.
12: അല്ല, അന്ന് രാവിലെ എണീക്കാൻ പറയുന്നില്ല, സ്വപ്നം കണ്ടതാ എന്റെ യഥാർത്ഥത്തിൽ എനിക്ക് എന്റെ കപ്പലണ്ടി
15: തരാത്തില്ലെന്ന് പറഞ്ഞാൽ തല്ലുണ്ടാക്കും. നാത്തൂന് ഇപ്പോഴും പറയാറുണ്ട് കേട്ടോ, രണ്ടു മക്കളുണ്ടെങ്കിലും അന്നെ അത് ശ്രദ്ധിക്കാറില്ലായിരുന്നു, മോളെ നോക്കിയിട്ടേ എല്ലാം ചെയ്യത്തുള്ളു. ഞാൻ ഇളയതല്ലായിരുന്നു വീട്ടിലെ, അപ്പൊ മക്കൾ ഉറങ്ങിയോ അങ്ങനൊന്നും അണ്ണൻ തിരക്കാറ് പോലും ഇല്ല, പക്ഷെ പെങ്ങൾക്ക് എല്ലാം വാരി കൊടുത്തേ ഉറക്കാറുള്ളൂ. നാട്ടൂർ ഇപ്പോഴും കാണുമ്പോ കളിയാക്കും,
12: അതൊക്കെ ഒരു ഭാഗ്യമാണ്.
15: അത് ഒരു ഭാഗ്യമാണ്, ഭാഗ്യമുള്ള കുട്ടിയായിരുന്നു ജീവിതത്തില്.
12: എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ, നല്ലൊരു ദിവസം.
15: എന്റെ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഭയങ്കര, ഇപ്പോഴും എനിക്കൊരു
12: നമ്മുടെ ഏറ്റവും നല്ല പറയണേ, ശരിക്കും അത് നമ്മുടെ ഒരു ഏറ്റവും എന്താ പറയാ, ഒരു നന്മയുള്ള സ്നേഹമുള്ള ഇടം.
15: പിന്നെ വല്ലാത്തൊരു ഫീലിംഗ് ആണ്, അവരെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ
12: തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമുള്ളവരെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ചിലപ്പോഴൊക്കെ ഈ ഞാൻ പറഞ്ഞില്ലേ, രണ്ട് കാര്യങ്ങളിൽ അഡിക്റ്റ് ആയിപ്പോട്ടുള്ള ആളുകളുണ്ട്. ഒന്ന്, ഈ നാടിനോട്. എനിക്കൊന്ന് കരുനാഗപ്പള്ളിക്കാർക്ക് പൊതുവിൽ ഭയങ്കര ഈ നാട് വിട്ട് പുറത്തേക്ക് പോകാൻ, ഇവർക്ക് അഥവാ പുറത്തേക്ക് പോയാലും എപ്പോഴും തിരിച്ച് ഗ്രാമങ്ങളിലേക്കും അല്ലെങ്കിൽ നമ്മുടെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്കും വരാനുള്ള ടെൻഡൻസി ഭയങ്കരമായിട്ടുള്ള ഒരാളുകളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. പല യൂട്യൂബേഴ്സിൻ്റെയൊക്കെ ഇൻ്റർവ്യൂവിലും ഞാൻ കണ്ടിട്ടുണ്ട്, തിരിച്ച് ദുബായിലൊക്കെ പോയിട്ട് വീണ്ടും വീണ്ടും നാട്ടിലേക്ക് തന്നെ വരണം വരണം വരണം വരണം, അല്ലെങ്കിൽ ഒരു ഇത് ഒരു ദൗർബല്യമായിട്ട് നാടും ഫാമിലിയും അല്ലെങ്കിൽ സഹോദരങ്ങളും ഇതൊക്കെ വിട്ട് പുറത്തേക്ക് പോകാൻ ഒരിക്കലും ചിന്തിക്കാൻ പോലും, ചിന്തിക്കുമ്പോൾ തന്നെ തലയ്ക്ക് ഭാരം കയറുന്ന ആളുകളുണ്ട്. ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് പുറത്തേക്കൊരു ജോലിയൊക്കെ പോയുക. പക്ഷേ ഈ ഭയങ്കര ഇഷ്ടം, ഈ അമിതമായി പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, അതിൽ നിന്നും മാറാൻ പറ്റാത്ത. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ചില ആളുകളോടുള്ള ഭയങ്കരമായ അഡിക്ഷൻസ് ഉണ്ട്. ഈ അഡിക്ഷൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും മാറ്റാൻ പറ്റാത്ത, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പരിശ്രമിച്ചെന്ന് പറഞ്ഞാലും ഇവരെ ചുറ്റിപ്പറ്റിയല്ലാതെ ഇവർക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ഈ മനുഷ്യന്മാരുടെ മനസ്സെന്ന് പറഞ്ഞുകൊണ്ടല്ലോ, ഒരു വല്ലാത്തൊരു സംഭവമാണ്. എന്തെങ്കിലുമൊക്കെ കുറേ ഗുണങ്ങളും തരും, അതുപോലെ കുറേ പോരായ്മകളും തന്നിട്ട് ഫിറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ദൈവം. ആ വയ്ക്കോ വയ്ക്കോ, ഏതാണെന്ന് വെച്ചാൽ നിനക്ക് സ്വീകരിക്കാം. ദൈവം സഹായിച്ച് ഏറ്റവും കൂടുതൽ പോരായ്മകളിലൂടെ ആയിരിക്കും നടക്കുന്നത്. പിന്നെ നമ്മൾ നേരെയാക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പരിശ്രമം തന്നെയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ പറ്റാത്തതായി തോന്നിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ആകാശവാണി വാർത്തകൾക്ക് തൊട്ട് മുൻപ് സുനിൽ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേട്ടൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കോൾ കട്ടായിപ്പോയി, ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയോ ചേട്ടന് പറയാനുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പറയാം, മദ്യപാനം നിർത്തിയിട്ടുള്ള ആളുകൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം, ഞാൻ ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് കരുതി. പിന്നെ ഡയറ്റ് നല്ല അമിതമായിട്ടുള്ള വണ്ണമുള്ള ആളുകൾ ഒരിക്കലും അവർക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ പറ്റും, അങ്ങനെ ചിന്തി, അല്ലെങ്കിൽ ഒരുപാട് കളിയാക്കലുകളും. ഒരു ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് അല്ലേ, തുണിക്കടക്കാരും ഇട്ട് ചിലപ്പോൾ വണ്ണമൊക്കെ ഉള്ളവരുടെ ചില അവസ്ഥയെന്ന് വെച്ചാൽ കടയിൽ പോയിട്ട്, പണ്ടൊക്കെ ഇപ്പം അങ്ങനെയുള്ള ബോഡി ഷേമിങ് വളരെ കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. കടയിൽ പോകുമ്പോൾ നമുക്ക് പറ്റിയ അളവില്ലെന്നൊക്കെ കേൾക്കുന്ന സമയം, ലക്ഷ്യം ഗുണ്ടുവായിട്ടുന്ന സമയത്തൊക്കെ ഞാനും അയ്യോ ഈ ഡ്രസ്സ്, ഇപ്പം അങ്ങനെയുള്ള ഭക്ഷണം ഇപ്പം കുറേ മാറി, എന്നാലും നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നേ. അതിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുമ്പോൾ ഒരു വലിയ തീരുമാനമായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പല അനുഭവങ്ങൾ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ ചെറിയൊരു വേളയ്ക്ക് ശേഷം നിങ്ങൾക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഈ ബില്ലൊന്ന് നോക്കിയേ,
6: എന്തുവടി ഇത്?
5: വിലക്കുറവിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
6: എല്ലാത്തിനും വിലക്കുറവാണ്.
5: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
6: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
5: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
4: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
7: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
8: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
11: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
12: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24ാം വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
13: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
12: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
14: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
15: എവിടെ?
14: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
16: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ്, May 1 മുതൽ 10 വരെ. Only at Lulu Daily, Dreams Mall, കൊട്ടിയം.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകാർ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കുറച്ച് നല്ല പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന ഒരു ശീലം, സ്വഭാവം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. വിളിക്കാം കേട്ടോ. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ, പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന, ഈ കേൾക്കുന്ന ഇതേ സമയം തന്നെ വിളിക്കാനായിട്ട് പരമാവധി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്. പിന്നെന്തുവാ, റേഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ അടുത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയോയുടെ കീഴിപ്പോയിന്നല്ലേ, അങ്ങനെയല്ലേ പറയുന്നത്. അടുത്ത് പോയി നിന്നിട്ട് കേൾക്കാനായിട്ട് നോക്കരുത്, നമുക്കൊന്നും ക്ലിയർ ആവില്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോക്കുക കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം.
0: നമസ്കാരം രവിചേട്ടോ.
1: രവിയാണ്,
0: പറഞ്ഞോളൂ. പറഞ്ഞോളൂ ചേട്ടാ, പറഞ്ഞോളൂ.
1: ഒരിക്കലും നമ്മുടെ വണ്ടിക്ക് എന്താ പറ്റിയെന്നല്ലേ,
0: ഡ്രൈവറിന് പെട്ടെന്ന് വയ്യാതായി.
1: ഞാൻ വിചാരിച്ചു വണ്ടി ടെസ്റ്റിന് പോയതാണോ.
0: ഡ്രൈവറെ ചെറുതായിട്ട് സമയത്ത് തൊണ്ട പ്രശ്നമായി പോയി. ഓക്കെ, പറഞ്ഞോളൂ ചേട്ടാ.
1: ശീലങ്ങള്, നമ്മൾ ഈ നല്ല ശീലങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റേണ്ടി വരുന്നില്ല അല്ലേ.
0: ആ അതെ,
1: ദുശീലങ്ങളാണ് മാറ്റേണ്ടി വരുന്നത് അല്ലേ. ദുശീലങ്ങള് ആരാ തുടങ്ങി വെച്ച്?
0: അത് നമ്മൾ തന്നെ നമ്മൾ അറിയാതെ കാലാകാലങ്ങളായി സംഭവിച്ചു പോകുന്ന ഒന്നാണല്ലോ.
1: അല്ല, അറിയാതെ എന്നൊരു വാക്ക് തെറ്റാണ് എന്റെ അഭിപ്രായത്തിൽ.
0: അറിഞ്ഞുകൊണ്ടാണോ?
1: പിന്നെന്താ, 100% ഓരോ ദിവസവും അറിഞ്ഞുകൊണ്ട് തന്നെ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു തെറ്റാണെന്നുള്ളത്. ഇപ്പൊ നമുക്ക് ഒരാൾക്കാര് പറയണം, എനിക്ക് കുടവയറ് ചാടി ഇത്രയായി, ഇനി ഇതെങ്ങനെയാ കുറയ്ക്കുക? ഈ ഒരു ദിവസം രാവിലെ ഉറങ്ങിയെണിക്കുമ്പോ അങ്ങ് കേറി വന്നതാ?
0: അല്ല,
1: ഓരോ ദിവസവും അതിന്റെ വളർച്ച നമുക്ക് കൃത്യമായിട്ട്, ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ ദിവസവും നമ്മൾ അറിയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടായി ശല്യമായി മാറുന്നു എന്ന് കാണുമ്പോഴാണ് അതിന്റെ പുറകെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ എത്ര വർഷം എടുത്തോ ആ വയറ് തള്ളിക്കൊണ്ട് വരാൻ, അത്രയും വർഷം എടുക്കണം അത് ഉള്ളിലേക്ക് പോകണേ ഉറപ്പാ. അല്ലാതെ പെട്ടെന്നൊന്നും ആവില്ല എന്ന് പറഞ്ഞത്, ഒരു ശീലം നമ്മൾ എത്ര വർഷമാണോ ദുശീലം പഴകിയത് അത്രയും വർഷം എടുക്കും അത്
0: മാറാൻ.
1: അതെ, എന്നെ സംബന്ധിച്ചുള്ള ഈ പറഞ്ഞ പോലെ ഞാൻ കഴിക്കാത്ത രണ്ടൈറ്റം ഈ ലൈഫിൽ കഴിക്കാത്തത്, ഒന്ന് മദ്യവും ഒന്ന് ബീഫും. പിന്നെ കഴിച്ചുകൊണ്ടിരുന്നതിലും നിർത്തിയത് ചിക്കനാ. ഏകദേശം ഒരു 15 കൊല്ലത്തോളം ആവുന്നതാണ് എന്റെ ഒരു വിശ്വാസം. അല്ല, അത് ചിക്കൻ വളരെ ശരീരത്തിന് ദോഷം ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. നമ്മുടെ എന്റെ ഹെൽത്തിനെ സംബന്ധിച്ചോളൂ, ഞാൻ എല്ലാവരുടെയും കേസല്ല പറയുന്നത്, എന്റെ ഫിസിക്കലിന് അത് മാച്ച് ആവുന്നില്ല കണ്ടപ്പോ ഞാനത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. മട്ടൻ കഴിക്കും കുറച്ച് എന്തെങ്കിലും, അല്ലെങ്കിൽ മീനോ എന്തെങ്കിലും ചെറിയ തോതിൽ ഒന്നോ രണ്ടോ പീസ് കഴിക്കുന്നല്ലാതെ നിർബന്ധമില്ല എന്നാലും പറയുക. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ശരീരപ്രകൃതി ഒന്നല്ല എന്നുള്ളത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിൽ കൂടപ്പുറപ്പുകളാണെങ്കിൽ പോലും 5 പേർക്കും അല്ലെങ്കിൽ 4 പേർക്കും ദൈവം കൊട്ടിയ 4 ശരീരം.
0: അതെ,
1: അവന് ചിലപ്പോ 2 ബിരിയാണി ഫുൾ തിന്നാലും ഒന്നാവില്ല. നമുക്ക് 3/4 ബിരിയാണി കഴിച്ച് ചിലപ്പോ നമുക്ക് അൺഡൈജഷൻ ആയി വൈകുന്നേരം ചിലപ്പോ ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, അപ്പൊ നമ്മള് നമ്മുടെ കൂടുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ ശീലങ്ങള് കമ്പയർ ചെയ്ത് മുന്നോട്ട് പോരും. നമുക്ക് എന്താണോ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മാച്ച് ആവുന്ന, പിന്നെ ദുശീലം പറഞ്ഞ സാധനം ഈ പറഞ്ഞ പോലെ ആളുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന, ഇപ്പോ മുമ്പൊരു പാസഞ്ചർ വിളിച്ച പോലെ ഞാൻ സിഗരറ്റ് വലിയ നിർത്തി അല്ലെങ്കിൽ മദ്യപാനം നിർത്തി പറയും. ഇത് ഓരോ ദിവസവും പുള്ളി മുൻപ് ചെയ്യുമ്പോഴും അറിയാം ഈ സാധനം ഞാൻ എന്തെങ്കിലും നിർത്തേണ്ടി വരും. അത് ആരോഗ്യ പ്രശ്നം വന്ന് നിർത്തിയതാവാം, അതല്ല സ്വയം തോന്നിയിട്ടാവാം, എന്താണെങ്കിലും

0: ഒരിക്കലും പെട്ടെന്നൊരു സൂപ്രഭാതത്തിൽ ചെയ്ത കാര്യമല്ലെന്ന് ഞാൻ പറയാം. അപ്പൊ അറിഞ്ഞുകൊണ്ട് ഞാൻ ദുശീലം വരുന്നത് പിന്നെ അത് മാറ്റാൻ വേണ്ടി കൂടെ. എന്താ ഇതിന്റെ ആവശ്യം? നമുക്ക് തുടങ്ങുമ്പോഴേ അറിയാലോ ഇത് വേണ്ടാത്ത സാധനമാണ്. നമുക്ക് ഒരു തരത്തിൽ ഒരു ശതമാനത്തിന്റെ ഒരു തുള്ളി പോലും നമുക്ക് ഗുണം ചെയ്യാത്ത സാധനം എന്തിനാ ഇതിനെയും തുടർന്നുകൊണ്ട് നമ്മൾ ജീവിതത്തില് അനുസരിച്ചുകൊണ്ട്?
1: ചേട്ടാ, ചില ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ പോലും അറിയാത്ത ചില വഴികളിലൂടെ നമ്മൾ നടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ചില ജീവിതം അങ്ങനെയാണ്. ചില സന്ദർഭങ്ങൾ, ചില സാഹചര്യങ്ങൾ, അതൊക്കെയാണ് മനുഷ്യനെ ഇങ്ങനെ നിയന്ത്രിക്കുന്നത്. ശീലം പോലും, ചില തെറ്റുകൾ പോലും നമ്മൾ അറിയാതെ നമ്മുടെ എന്താ പറയുക, ഓരോ കാലഘട്ടങ്ങളിലും നമ്മൾ കടന്നു പോകുന്ന ചില വഴികൾ.
0: ഞാൻ പറഞ്ഞത് ഇപ്പൊ ദേഷ്യം വരുന്ന പോലെയും മറ്റുള്ള അതല്ല, അത് നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുന്നില്ല. അതിപ്പോ ഒരു എന്തെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാതെ കേൾക്കുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിച്ചെന്ന് വരാം. അതല്ലാതെ ഈ ശീലം പറയുന്നത് വർഷങ്ങളായി ചെയ്തുകൊണ്ട് വന്നത് നമുക്ക് ദോഷമായി ഭവിക്കുന്ന അറിഞ്ഞുകൊണ്ട് ചെയ്ത് പിന്നെ നമ്മളത് നിർത്താൻ പെടുന്ന ഓടല്ല. ഇപ്പൊ ഞാൻ മുൻപ് പറഞ്ഞ പോലെ പാസഞ്ചർ മദ്യപാനം നിർത്തിയപ്പോ എനിക്ക് ഇത്ര ഗുണങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞ പോലെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മദ്യപാനി ഒരു ദിവസം 300-400 രൂപയുടെ അടുത്താണ് പുള്ളിയുടെ എക്സ്പെൻസ് വരുന്നത് ആവറേജ്. അപ്പൊ ഈ 400 രൂപ വെച്ച് മാസം കണക്കാക്കുന്ന സന്ദേശം 10-12,000 രൂപയോളം വരുന്നുണ്ട്. ഈ ഓരോ പാവപ്പെട്ടവനും 10,000 മുതൽ 10,000 രൂപയുടെ അടുത്ത് ഒരു മാസം ഇതിനു വേണ്ടി ചെലവാക്കുന്ന സമയത്ത് പുള്ളി ഒരു ചിട്ടി എങ്ങനെ ചേർന്ന് 50 മാസം കൊണ്ട് 5 ലക്ഷം രൂപയുടെ ചിട്ടി വിളിച്ചെടുക്കാം. ഈ പുള്ളിയാണ് പഞ്ചായത്തിൽ പോയിട്ട് അപേക്ഷയും കൊടുത്ത് വീടിന്റെ മറ്റേ മേൽപ്പണിക്കും അല്ലെങ്കിൽ മറ്റുള്ള ഇതിനും വീട് പണി ചെയ്യണമെന്ന് പറഞ്ഞ 2 ലക്ഷത്തിനും 1 ലക്ഷത്തിനും വേണ്ടി അപേക്ഷയും കൊടുത്ത് അവിടെ പഞ്ചായത്തിൽ പോയി കാത്തുകെട്ടി കിടക്കുക. എന്തൊരു ദുരന്തങ്ങളാണ് നോക്കിയാൽ നമ്മുടെ നാട്ടിൽ സ്വന്തം വരുമാനം കൊണ്ടുപോയിട്ട് ഡെയിലി വല്ല ചിട്ടി അടയ്ക്കും പോലെ അടച്ചിട്ട് അവൻ അവിടെ പഞ്ചായത്തിൽ പോയിട്ട് വരുന്നു 2 ലക്ഷം രൂപയുടെ ആനുകൂല്യത്തിന് വേണ്ടിയിട്ട് വീടിന്റെ പണി.
1: ചില യാഥാർത്ഥ്യങ്ങളാണ്. എന്നിരുന്നാലും തിരുത്തിയ അല്ലെങ്കിൽ ഈ ശീലങ്ങളിൽ നിന്ന് തിരുത്തി ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളവർ കൂടി കാര്യങ്ങൾ പറയട്ടെ അല്ലേ ചേട്ടാ?
0: കുറച്ച് ശതമാനം തിരുത്തി വരും. ഞാൻ പറഞ്ഞു എത്ര ജനോ, 3-3.25 കോടി ജനം, ഇതൊക്കെ ഏത് കാലത്ത് തിരുത്തി വരാനാ? ഞാൻ ചോദിക്കുന്നത് ഓരോ പഞ്ചായത്തിന് ഓരോ നാരായണ ഗുരു വേണമെന്നാ തോന്നുന്നു എനിക്ക് ഈ നാട് നന്നാവണമെങ്കിൽ.
1: ഞാൻ ഒരു കാര്യം കൂടി പറയണേ, ഇനി ആരൊക്കെ എത്ര ഗുരുക്കന്മാർ നമ്മുടെ മുന്നിൽ വന്ന് നിന്നെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിലെ നമ്മളെ തിരുത്തണമെന്ന് നമ്മൾ വിചാരിക്കാതെ ദൈവം തമ്പുരാന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല.
0: ഈ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, 1000 ആള് പിടിച്ചു വലിച്ച് കുതിരയെ കൊണ്ടുവന്ന വെള്ളത്തിനടുത്ത് നിർത്താം, പക്ഷെ വെള്ളം കുടിക്കണമെങ്കിൽ കുതിര തന്നെ വിചാരിക്കണം.
1: അതത്രേ ഉള്ളൂ, നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. ഉപദേശങ്ങൾക്ക് ഒരു പരിധിയുണ്ട്, കേൾക്കാം, പക്ഷെ കേട്ടിട്ട് നമ്മൾ ഉൾക്കൊള്ളാൻ വലിയ പാടാണെന്നേ. ചേട്ടാ, നല്ലൊരു കുറച്ച് ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങൾ ചേട്ടൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
0: വളരെ സന്തോഷം. എല്ലാവർക്കും ഒരു ഹാപ്പി ഹെൽത്തി ഡേ വിഷ് ചെയ്യുന്നു.
1: താങ്ക്യൂ, താങ്ക്യൂ ചേട്ടാ. ഓക്കെ ചേട്ടാ, ചേട്ടൻ നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. പാലക്കാട് നിന്നും രവിചേട്ടനാണ് നമ്മളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറെ കാര്യങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങൾ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ശീലവും പെട്ടെന്നല്ല ഉണ്ടാവുന്നല്ലേ. ഒരു കുടവയറിന്റെ കാര്യം പറഞ്ഞത് നല്ലൊരു ഉദാഹരണം തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മാറ്റാം അല്ലേ. പിന്നെ നമ്മുടെ സാഹചര്യങ്ങളാണ് പലപ്പോഴും. എനിക്ക് തോന്നുന്നു തെറ്റുകളിലൂടെ കടന്ന് നമ്മളൊരു ശരി കണ്ടെത്തും. അതിന് വല്ലാത്ത അത് ആ ഒരു ശരി പിന്നെ ഒരിക്കലും നമുക്ക് തിരുത്തേണ്ടി വരില്ല. നിങ്ങൾ അങ്ങനെ കടന്നു വന്നിട്ടുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഒരുപാട് കേൾക്കേണ്ടി വന്നു, അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ഒരുപാട് എല്ലാം. ഈ ഒരു നമുക്ക് കാറ്റഗറി, നമുക്ക് ഏതാണോ, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഏതാണോ നിങ്ങൾക്ക് കണക്ട് ചെയ്യുന്നത് അതായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, മദ്യപാനമാണെങ്കിലും നിങ്ങളുടെ മറ്റെന്തെങ്കിലും ദുശീലമാണെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തിൽ വരുന്ന ദേഷ്യം, ഈ ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തെ എത്രത്തോളം ദോഷകരമായി ബാധിക്കുമെന്നറിയാവോ? അമിതമായിട്ടുള്ള ദേഷ്യം, നിങ്ങൾക്ക് കൺട്രോൾ ഇടക്കാലത്തൊരു സമയത്ത് പെട്ടെന്ന് ദേഷ്യം, ഞാൻ തന്നെ വിചാരിക്കും എനിക്ക് പണ്ട് എന്നെ തല്ലിയാലും എന്നെ എന്ത് പറഞ്ഞാലും സങ്കടം വരാത്ത, അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറഞ്ഞൊരു സാധനത്തിന്റെ ലിസ്റ്റിലേ ഇല്ലാത്തൊരാളായിരുന്നു ഞാൻ കേട്ടോ. പക്ഷെ ഒരു ഒരു ടൈം എത്തിയ സമയത്ത് എനിക്ക് തൊടുന്നതും പിടിക്കുന്നതും എല്ലാം ദേഷ്യം. അപ്പം നമുക്ക് തന്നെ മനസ്സിലത്തെ എൻ്റെ ക്യാരക്ടറല്ല ഇത്, തന്നെ എന്തൊക്കെയോ സാഹചര്യങ്ങളിലൂടെ വന്നതാണ്. ഈ പോക്ക് പോയാൽ എന്താ പറയുക, അതൊരു വല്ലാത്ത പോക്കായി പോകുന്നു തോന്നുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ മാറ്റാൻ ശ്രമിക്കും. ചിലപ്പോഴൊക്കെ നമുക്ക് സ്വയം മാറ്റാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് ആരുടെയെങ്കിലും ഹെൽപ്പ്, ആ സമയത്ത് ഉപദേശങ്ങൾ ഞാൻ പറയില്ലേ കേൾക്കാം, പലരും പലതും കേൾക്കാറുണ്ട്, ചെവിക്ക് ചുറ്റും കേട്ടാകത്തോടെ പോകാറ്. പക്ഷേ അത് നമ്മുടെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും ഒക്കെ ചിന്തിച്ച് അതിനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കണം എന്ന് തന്നെയാണ് നമ്മൾ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മറ്റൊരു സാമൂഹ്യ ജീവിയാണ്, മറ്റുള്ളവരോട് സഹകരിക്കുന്നുണ്ട്, നമ്മളോട് വളരെ അടുത്തിടപെടുന്നവർക്ക് അതൊരു ദുഃഖമായിട്ട് അല്ലെങ്കിൽ ഇതൊരു ഒരു ബാധ്യതയാണല്ലോ എന്ന് തോന്നുന്ന തരത്തിലേക്ക് നമ്മുടെ സ്വഭാവം മാറരുത്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം നമുക്ക് തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 ഇൻ ദി റേഡിയോ.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
5: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
1: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
6: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
7: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
8: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈനിന്റെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡ്യൂ 91.2 ഓണാട്ടേറെ പാസഞ്ചർ ആണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാധീനമാണ് കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ എന്താ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് കരുതിയ ചില ശീലങ്ങളും ചില സ്വഭാവങ്ങളും ഒക്കെയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ ശീലം ഭാവിയിൽ നമ്മളെയും നമുക്ക് ചുറ്റുമുള്ള ഒരാളെയും, നമുക്കറിയാം, എനിക്ക് തോന്നുന്നു രവിചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പോരായ്മകളെ പറ്റിയിട്ട്. അതറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു പോരായ്മ തന്നെയാണ്. നമ്മുടെ ഏറ്റവും വലിയ മിസ്റ്റേക്കുകളെ തിരിച്ചറിയുന്നിടത്താണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനത് മാറ്റും എന്നുള്ളൊരു ബോധമെങ്കിലും നമ്മളിൽ, ഒരു ചെറിയ ശ്രമമെങ്കിലും, നിങ്ങളുടെ അമിതമായ ദേഷ്യം തന്നെ ആയിക്കൊള്ളട്ടെ, വെറുതെ എപ്പോഴും എപ്പോഴും ഒരു ദേഷ്യം ഒരു വട്ടമാണെങ്കിൽ ഒരാൾ ക്ഷമിക്കും, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ ഒന്നോ രണ്ടോ തവണയാണെങ്കിൽ ഒരാൾ ക്ഷമിക്കും. പക്ഷേ നിരന്തരം അത് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നു. ദേഷ്യം മാത്രമല്ല, എന്ത് ഞാൻ പറഞ്ഞില്ലേ അമിതമായ ചിരി, ആ ചിരി പ്രശ്നമാവുന്ന ഒരു സ്റ്റേജ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചിരി പ്രശ്നമാണ്, ഈ അമിതമായ ചിരി പ്രശ്നം തന്നെയാണെന്ന് തോന്നിയ ഒരു സ്റ്റേജിൽ വളരെ വളരെ, ഇപ്പം സുൽജേട്ടൻ പറഞ്ഞു ഒരിക്കലും ചിരി നിർത്തല്ലേ, നമുക്ക് മിതമായ ചിരി അല്ലെങ്കിൽ ഒരു പരിധിവരെയുള്ള ചിരി നല്ലതാണ്, പക്ഷേ അതിരി കവിഞ്ഞ പരിസരബോധം വിട്ടുകൊണ്ടുള്ള ചിരി പ്രശ്നമാകുന്ന, അല്ലെ എൻ്റെ പ്രൊഫഷനെയൊക്കെ ബാധിക്കുന്ന തരത്തിലോട്ടുള്ള ചിരി വന്നപ്പോൾ അത് മാറ്റേണ്ടി വന്നു. അല്ല, അതായത് ഈ മൈക്കിന് മുന്നിൽ ഇരിക്കുന്ന സമയത്ത് പോലും ചില സന്ദർഭങ്ങളിൽ പൊട്ടിച്ചിരിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു കൺട്രോൾ വരുത്തേണ്ട സ്ഥലങ്ങളെ നമ്മൾ പഠിക്കുക. നമ്മളെന്നും നമ്മളൊരു സ്കെച്ച് വെച്ച് നമ്മൾ നോക്കുക, ഓക്കെ എവിടെ തിരുത്തണം, എവിടെ ഷേപ്പ് ചെയ്യണം. ഡെയിലി, ഒരു ദിവസം കൊണ്ടല്ല, ഒരു ദിവസം കൊണ്ടൊന്നും ആർക്കും മാറാൻ കഴിയില്ല. പിന്നെ മാറിയിട്ട് നിനക്ക് ഇനി ബുദ്ധനാവാനാണോ അല്ലെങ്കിൽ വലിയൊരാളാവാനാണോ, അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ശീലങ്ങൾ നാളെ നമ്മുടെ ആരോഗ്യത്തെയോ നമ്മുടെ മാനസികമായിട്ടുള്ള മാനസിക ആരോഗ്യത്തെയാണെങ്കിലോ, അല്ലെങ്കിൽ മറ്റൊരാളുടെ, നമ്മളുടെ കൂടെ ഏറ്റവും അടുത്തിടപെടുന്ന ആളുകളുടെ മാനസിക അവസ്ഥ ഒക്കെ വല്ലാതെ ബാധിക്കുന്നുവെങ്കിൽ അത് ദുശീലം തന്നെയാണ്. അതിനെ മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. നമ്മുടെ ഒരു കോളറോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ് സുൽജേട്ടോ, ഞാൻ ആകാശവാണി വാർത്തകൾക്ക് ശേഷം വിളിക്കണേന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ, 96 അതെ, ആ 96 ഇങ്ങനെ വല്ലാത്ത കൂട്ടുകാരൊക്കെ ആയിട്ട് കൂടി
1: ചേർന്നിട്ട് വർക്ക് കഴിക്കാരെയും കൊണ്ടുവരികയൊന്നുമില്ല, അങ്ങനെയുള്ള കൂട്ടുകെട്ടുകാരുള്ള മദ്യപാനവും ഇല്ല.
0: അപ്പൊ ഒരു 10-30 വർഷമായിട്ട് ഇപ്പൊ അതെല്ലാം അങ്ങ്
1: നിർത്തി ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് ഇഷ്ടമല്ല.
0: അതുകൊണ്ട് എത്ര ഇപ്പൊ നമുക്ക് ആരോഗ്യപൂർണ്ണമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ ആയുസ് ദൈവം തീരുമാനിക്കുന്ന, പക്ഷെ ആരോഗ്യത്തിന്റെ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുക. അതെ, അപ്പൊ ഒത്തിരി
1: സന്തോഷം. ഞാൻ പറഞ്ഞത് ഒരിക്കലും
0: ഇല്ല കേട്ടോ. ഓക്കെ ചേട്ടാ, ഓക്കെ. അപ്പോൾ നമ്മുടെ സുനിച്ചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം മാറ്റണം എന്ന് വിചാരിക്കുന്നതിനെ മാറ്റണം. അത് മറ്റുള്ളവരെ ദോഷകരമായി ബാധിക്കുന്നത് എന്തോ, അല്ലെങ്കിൽ നമ്മളെ നാളെ ദോഷകരമായി ബാധിക്കുന്നത് എന്തോ, അത് മാറ്റാൻ നിങ്ങൾക്ക് ഒരു ചുവടെങ്കിലും വെക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഓടാട്ടുകാരെ പാസഞ്ചർ തൽക്കാലം ഞാൻ മാറ്റി വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തൊരു സ്ഥലത്തിന് മരത്തണലിൽ കൊണ്ടിങ്ങനെ നിർത്തിയേക്കാണ്. നാളെ കൃത്യം 7 ഞാൻ ഓടിച്ചാടി വന്ന് ചാവി എടുത്ത് വരുമ്പോഴേക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും കൂടെ ഉണ്ടായിരിക്കണം. ഈ ഡ്രൈവറിനെ ഒറ്റയ്ക്ക് വിടരുതേ. ഓക്കെ, സ്റ്റേ ട്യൂൺ. 91.2 എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: മന്ദരം.
1: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽകുമാർ.
0: കാലാന്തരം.
1: കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് കേരളത്തിന്റെ നവോത്ഥാന നായകനായ ശ്രീനാരായണ ഗുരു പറഞ്ഞുവെങ്കിലും നാം ഇപ്പോഴും എത്രത്തോളം അത് അനുസരിക്കുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആനയും വേണ്ട കരിമരുന്ന് പ്രയോഗവും വേണ്ട എന്നാണ് ഗുരു പറഞ്ഞതിന്റെ പൊരുൾ. അത് ആർക്കും മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷേ ഇപ്പോഴും അതിന്റെ ഉപയോഗം തുടരുന്നു. ആനയില്ലാതെ, ആർഭാടങ്ങൾ ഇല്ലാതെ, ഉത്സവങ്ങൾ നടത്തുന്നതിനെ കുറിച്ചോ വലിയ കരിമരുന്ന് പ്രയോഗങ്ങളില്ലാതെ കൊഴുപ്പ് ഏറ്റാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലോ ഒക്കെയാണ് നമ്മുടെ സമൂഹം ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിന്നിൽ ചിലപ്പോൾ ധനലാഭം ഉണ്ടായിരിക്കാം. കുറേയധികം പേർ ഈ രംഗത്ത് പണിയെടുക്കുന്നുണ്ട് എന്ന വാദവും ഉണ്ടാകാം. പക്ഷേ അവ ഉണ്ടാക്കി തീർക്കുന്ന ദുരന്തങ്ങൾ എത്രത്തോളം വലുതാണ് എന്ന് ആലോചിക്കുമ്പോൾ ആ മേഖലയിൽ പണിയെടുക്കുന്നവരെ മറ്റേതെങ്കിലും മേഖലയിലേക്ക് മാറ്റി ജോലി ചെയ്യിക്കുകയോ മറ്റോ ചെയ്തുകൊണ്ട് ഇവയൊക്കെ ഒഴിവാക്കാൻ പറ്റില്ലേ എന്ന ചോദ്യവും ഉണ്ട്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നു. ഇന്ത്യൻ ഫോട്ടോഗ്രാഫി രംഗത്തെ അതുല്യനായ ഒരാൾ നമ്മെ വിട്ടുപിരിഞ്ഞു. രഘുറായ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. 2 വർഷമായി ക്യാൻസർ ബാധിച്ച് അദ്ദേഹം ചികിത്സയിലായിരുന്നു. 83 വയസ്സിൽ അന്തരിച്ചു. ആധുനിക ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ ചില ദൃശ്യങ്ങളെ എന്നേക്കുമായി ക്യാമറ കണ്ണിലൂടെ പകർത്തി അനശ്വരമാക്കി മാറ്റിയ വ്യക്തിയാണ് രഘുറായ്. ലോകമാകെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഇന്ത്യയുടെ സ്വന്തം ഫോട്ടോഗ്രാഫർ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: കഴിവുകൾ ഒരിക്കലും പഠിപ്പിക്കാനുള്ളതല്ല, അവ നേടിയെടുക്കുന്നതാണ്. എനിക്ക് നിങ്ങൾക്കൊരു ക്യാമറ തരാം, പക്ഷേ നിങ്ങളുടെ കാഴ്ചശക്തിയെ പോഷിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. എന്തെങ്കിലും പഠിപ്പിക്കുന്നതും ഒരു വൈദഗ്ധ്യം യഥാർത്ഥത്തിൽ വികസിപ്പിച്ചെടുക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വ്യക്തി അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നേക്കാം, എന്നാൽ പിന്നീട് തുടർച്ചയായ ശ്രമങ്ങളിലൂടെ, വീക്ഷണങ്ങളിലൂടെ, അതിൻ്റെ കൃത്യമായ ക്രമീകരണങ്ങളിലൂടെ ഒക്കെ മാത്രമേ ഒരാൾക്ക് അതിൽ വൈദഗ്ധ്യം നേടിയെടുക്കാൻ കഴിയൂ. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അറിവുകൾ ഒരു പരിധി വരെ മാത്രമേ മുന്നോട്ടു പോകൂ. അത് ആവർത്തനങ്ങളിലൂടെയാണ് രൂപപ്പെടുന്നത്. കാലക്രമേണ തെറ്റുകൾ തിരുത്തപ്പെടുന്നു. പരിശ്രമം ഒരു പതിവാകുമ്പോൾ മനസ്സിലാക്കൽ കൂടുതൽ കൂടുതൽ ആഴത്തിലുള്ളതാകുന്നു. വാക്കുകളിൽ നിന്നല്ല, മറിച്ച് അതിൽ ചെലവഴിക്കുന്ന സമയത്തിൽ നിന്നാണ് കഴിവുകൾ രൂപപ്പെടുന്നത്. ഓരോ തെറ്റും നമ്മുടെ ഭാരം വർദ്ധിപ്പിക്കുന്നു. പുരോഗതി പലപ്പോഴും എങ്ങുമെത്താത്തതായി തോന്നുന്ന കാര്യങ്ങളിൽ മറഞ്ഞിരിക്കുന്നു. ജീവിച്ച നിമിഷങ്ങളിൽ നിന്നും വികാരങ്ങളിൽ നിന്നുമാണ് അത് രൂപപ്പെടുന്നത്. ക്ലാസ് മുറിയിലെ പാഠങ്ങൾ പോലെ കൈകോർത്ത് കൈമാറുന്ന ഒന്നല്ല അത്. ഉള്ളിൽ നിന്ന് പതുക്കെ പതുക്കെ അത് വളരണം. ഒരാൾ ലോകത്തെ എങ്ങനെ കാണുന്നു, ഫ്രെയിം ചെയ്യുന്നു, അർത്ഥമാക്കുന്നു എന്നതാണ് അവരുടെ കാഴ്ചപ്പാടിനെ നിർവചിക്കുന്നത്. രഘു റായ് തന്റെ ചിന്തകൾ ഇങ്ങനെ പുതിയ തലമുറയ്ക്ക് കൈമാറി. 1942 ഡിസംബർ 18 ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ ജാങ്ങിലാണ് രഘുറായ് ജനിച്ചത്. 1960കളുടെ മധ്യത്തിൽ അദ്ദേഹം ഫോട്ടോഗ്രാഫി രംഗത്ത് വന്നു. പിന്നീട് അദ്ദേഹം ഡൽഹിയിലെ സ്റ്റേറ്റ്സ്മാൻ എന്ന പത്രത്തിലെ ഫോട്ടോഗ്രാഫറായി മാറി. 1976 പത്രത്തിലെ ജോലി ഉപേക്ഷിച്ചു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറായി. അദ്ദേഹത്തിന്റെ കഴിവുകൾ അംഗീകരിക്കത്തക്ക തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ഓരോ വർക്കുകളും. 1982 മുതൽ 1992 ഇന്ത്യ ടുഡേയിലും ഫോട്ടോഗ്രാഫി ഡയറക്ടറായി വർക്ക് ചെയ്തു. പിന്നീട് വേൾഡ് പ്രസ് ഫോട്ടോയുടെ ജൂറി അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചു. രഘുറായിയുടെ പ്രവർത്തനങ്ങൾ അംഗീകരിച്ച ഹെൻറി കാർട്ടിയർ അദ്ദേഹത്തെ 1977 മാഗ്നം ഫോട്ടോസിന് ശുപാർശ ചെയ്തു. ലോകത്തിലെ ഏറ്റവും അഭിമാനകരമായ ഫോട്ടോഗ്രാഫർമാരുടെ കൂട്ടായ്മകളിൽ ഒന്നാണ് മാഗ്നം. ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ദൃശ്യരേഖയായി പലപ്പോഴും അവതരിപ്പിക്കപ്പെട്ടത് രഘുറായ് എടുത്ത ചിത്രങ്ങളാണ്. ഭോപ്പാൽ വാതക ദുരന്തം, മദർ തെരേസ, ഇന്ദിരാഗാന്ധി, അങ്ങനെ നിരവധി വലിയ വ്യക്തിത്വങ്ങളുടെ ഛായാചിത്രങ്ങൾ ഏറ്റവുമധികം ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുത്തത് ഈ ഫോട്ടോഗ്രാഫറാണ്. ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്തും റായ് വളരെ വലിയ പങ്കുവഹിച്ചു. യുദ്ധത്തെ സംബന്ധിച്ചുള്ള വലിയ വലിയ വർത്തമാനങ്ങൾ നാം അറിഞ്ഞത് അദ്ദേഹത്തിന്റെ ഫോട്ടോകളിലൂടെയാണ്. പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ നാം കാണുന്ന പഴയ ചരിത്ര ഫോട്ടോകൾ പലതും റായ് എടുത്തതാണ്. അങ്ങനെ വലിയ ഒരു വ്യക്തിത്വം നമ്മെ വിട്ടുപിരിഞ്ഞുപോയി. പ്രശസ്ത ഫോട്ടോഗ്രാഫറായ രഘു റായ്ക്ക് കാലാന്തരത്തിന്റെ ആദരാഞ്ജലികൾ.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
8: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
10: ഈ ബില്ലൊന്ന് നോക്കിയേ.
11: എന്തുവടി ഇത്?
10: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
11: എല്ലാത്തിനും വിലക്കുറവാണ്.
10: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
11: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
10: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
6: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
12: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വാ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വാ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
13: ഐസ്ക്രീം ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഐസ്ക്രീം തലസ്ഥാനം തന്നെയുണ്ട്. ഐസ്ക്രീമിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഒരു നഗരം, അത് കർണാടകത്തിലെ മംഗലാപുരമാണ്. മംഗളൂരു എന്ന് ഇപ്പോൾ അറിയപ്പെടുന്ന സ്ഥലം. മിക്ക നഗരങ്ങൾക്കും മധുരപലഹാരങ്ങൾ നിർമ്മിക്കുന്നതിലും വിപണനം ചെയ്യുന്നതിലും വലിയ റെക്കോർഡുകളൊക്കെ ഉണ്ട്. എന്നാൽ ഐസ്ക്രീമിന്റെ തലസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ യാതൊരു തർക്കവുമില്ല, അത് മംഗലാപുരം തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐസ്ക്രീം നിർമ്മാണ ശാലകളും പാർലറുകളും മംഗളൂരുവിലാണ്. ധാരാളം ഔട്ട്ലെറ്റുകൾ, ഒരേ സമയം 100 കണക്കിന് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ, 1000കണക്കിന് തരത്തിലുള്ള ഐസ്ക്രീമുകൾ, ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, തൊട്ടടുത്തായി വളർന്നുവരുന്ന പാലുൽപാദക കേന്ദ്രങ്ങൾ, അതും ഈ വ്യവസായത്തിന് കൂടുതൽ വേഗത പകരുന്നു. പുതിയതും ഉയർന്ന നിലവാരമുള്ളതുമായ ഉൽപ്പന്നങ്ങൾ അവിടുത്തെ ഫാക്ടറികളിൽ നിർമ്മിക്കപ്പെടുന്നു. പുതിയ പുതിയ ഫ്ലേവറുകൾ ഐസ്ക്രീമിന് കൂടുതൽ കൂടുതൽ വ്യത്യസ്തതകൾ സൃഷ്ടിക്കുന്നതിൽ വിദഗ്ധരായ ഒരു കൂട്ടം ആളുകൾ മംഗളൂരു ഉണ്ടത്രേ. നാടൻ ചേരുവകൾ അവർ പരീക്ഷിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ പരമ്പരാഗതമായ അറിവുകളും ഉപയോഗിക്കുന്നു. പിന്നെ നാടിന്റെ പല ഭാഗത്തു നിന്നും എത്തുന്ന ഉൽപ്പന്നങ്ങൾ പലതും ചേർത്ത് അവയ്ക്ക് കൂടുതൽ രുചി കൂട്ടുന്നു. അങ്ങനെ മംഗളൂരു ഇന്ത്യയുടെ ഐസ്ക്രീം തലസ്ഥാനമായി തലയെടുപ്പോടെ നിൽക്കുന്നു. നമ്മുടെ പല നഗരങ്ങൾക്കും ഇത്തരത്തിലുള്ള പേരുകളുണ്ട്. കോഴിക്കോടൻ ഹൽവയ്ക്ക് അതിൻ്റെതായ പേരും പ്രശസ്തിയും ഉള്ളതുപോലെ മിക്ക സ്ഥലങ്ങൾക്കും ഇത്തരത്തിലുള്ള ഏതെങ്കിലും രുചി വൈവിധ്യങ്ങളിലൂടെ കൂടുതൽ ആളുകളെ ആകർഷിക്കാനും പ്രാദേശികമായി കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ധാരാളമായി ഒരുക്കാൻ കഴിയും. നാടിന് പ്രശസ്തി മാത്രമല്ല സാമ്പത്തികമായ ഉയർച്ചയും ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരത്തിലുള്ള തനത് പ്രവർത്തനങ്ങളിലൂടെ കഴിയുമെന്നും നമുക്ക് കാണാൻ കഴിയും. ഡോക്ടർ എ വേലുമണി എന്ന ഒരു മനുഷ്യനെ നമുക്ക് പരിചയപ്പെടാം. ചെറുപ്പത്തിൽ അദ്ദേഹം 50 ഇന്റർവ്യൂകളിൽ പങ്കെടുത്തു. അതിലെല്ലാം പരാജയപ്പെട്ടു. ഒരു ജോലി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് അദ്ദേഹം 5,000 കോടി രൂപയിലധികം വിലയുള്ള ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമസ്ഥനാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് വളർന്നു വന്ന് സ്വന്തം പരിമിതികളെ നേട്ടങ്ങളായി മാറ്റി അദ്ദേഹം ഉയർന്നു വന്നു. തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ പാഠപുസ്തകങ്ങൾ പോലും വാങ്ങാൻ പണമില്ലാതെ ആ കുട്ടി പഠിച്ചു. പല ക്ലാസുകളിലും മുഴുവൻ മാർക്കും നേടി. പിന്നീട് അയാൾ ഒരു ജോലി തേടിയിറങ്ങി. എന്നാൽ പങ്കെടുത്ത എല്ലാ ഇന്റർവ്യൂകളിലും അയാൾക്ക് പരാജയമായിരുന്നു. അതൊന്നും വകവെക്കാതെ അദ്ദേഹം സ്വന്തം അധ്വാന ശേഷി ഉപയോഗിച്ച് കൂടുതൽ കൂടുതൽ പരിശ്രമങ്ങൾ തുടർന്നു. സയൻസ് ബിരുദം നേടിയ ശേഷം അദ്ദേഹത്തിന് കോയമ്പത്തൂരിലും മറ്റും ഒരുപാട് ജോലി ഒഴിവുകൾക്ക് അപേക്ഷിക്കാൻ കഴിഞ്ഞു. എന്നാൽ അനുഭവ സമ്പത്തിന്റെ കുറവ് കാരണം അയാളെ ആരും പരിഗണിച്ചില്ല. ആ നിരാശ അദ്ദേഹത്തെ ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറ്റി. മുംബൈയിലെ ബാർക്കിൽ ഒടുവിൽ അദ്ദേഹത്തിന് സർക്കാർ ജോലി ലഭിച്ചു. അതൊരു സ്ഥിര ജോലിയുമായിരുന്നു. അവിടെ വെച്ച് അദ്ദേഹം തൈറോയിഡിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടിലായി. കാരണം അദ്ദേഹം ബയോളജി പഠിച്ചിട്ടില്ലായിരുന്നു. എന്നിട്ടും ഒരു ദശാബ്ദത്തിനുള്ളിൽ തൈറോയിഡിൽ സ്പെഷ്യലൈസ് ചെയ്ത് ബയോ കെമിസ്ട്രിയിൽ അദ്ദേഹം PhD നേടി. ലോകത്തിലെ ഏറ്റവും വലിയ തൈറോയിഡ് രോഗ പരിശോധനാ ലബോറട്ടറി നടത്താനും ആരംഭിച്ചു. തന്റെ ഭാര്യയ്ക്ക് സുരക്ഷിതമായ ഒരു ജോലി SBIയിൽ ഉണ്ടായിരുന്നത് ഒരു പുതിയ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഒരു രാത്രിയിൽ അദ്ദേഹം പറഞ്ഞു, നാളെ മുതൽ ഞാൻ ഓഫീസിൽ പോകുന്നില്ല. അവർക്ക് അതിൽ എതിരഭിപ്രായമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അദ്ദേഹം ശക്തമായ ഒരു ഉൾക്കാഴ്ചയോടെ തൈറോ കെയർ എന്ന ഒരു സ്ഥാപനം ആരംഭിച്ചു. വളരെ ചിലവ് കുറഞ്ഞ ഉൽപാദന രീതിയിൽ തൈറോയിഡ് രോഗത്തിന് ആശ്വാസം പകരുന്ന ഒരു മെഡിസിൻ കണ്ടുപിടിക്കാൻ ഡോക്ടർ വേലുമണിക്ക് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ജീവിതം നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്. ജീവിതം നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ നൽകുന്നു, ചെയ്യാൻ എളുപ്പമുള്ളത്, ചെയ്യാൻ ശരിയായത് എന്നിങ്ങനെ. അദ്ദേഹം എപ്പോഴും ബുദ്ധിമുട്ടുള്ള ശരിയായ പാത തിരഞ്ഞെടുക്കുന്നു. കുറച്ചുപേർ മാത്രം സഞ്ചരിക്കാൻ ധൈര്യപ്പെടുന്ന പാതയിലൂടെ നടക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാറ്റിന്റെയും പ്രതികൂല കാലാവസ്ഥകളെ തരണം ചെയ്യുന്നു. അങ്ങനെ ഡോക്ടർ വേലുമണി എന്ന ഒരുപാടിടത്ത് തിരസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യൻ തന്റെ പരിശ്രമങ്ങളുടെ ഭാഗമായി ലോകത്തെ തന്നെ അറിയപ്പെടുന്ന ഒരു മരുന്നുൽപാദന കമ്പനിയുടെ ഉടമസ്ഥനായി വലിയ ബിസിനസ് സാമ്രാജ്യവുമായി നമ്മുടെ ഇടയിൽ തുടരുന്നു.

0: മന്ദരം.
1: മനുഷ്യന്റെ വളർച്ചയെയും സംസ്കാരത്തെയും ഒക്കെ രൂപപ്പെടുത്തിയതിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ട്. ആ ഭാഷയുടെ ഏറ്റവും വലിയ വൈദഗ്ധ്യം വേണ്ടുന്ന ഒരു മേഖലയാണ് അത് എഴുതി ഫലിപ്പിക്കുക എന്നത്. എന്നാൽ ഏറ്റവും പുതിയ തലമുറ എന്നറിയപ്പെടുന്ന ജെൻസിക്ക് പലപ്പോഴും അതൊരു പ്രതിബന്ധമായി മാറിക്കൊണ്ടിരിക്കുന്നു. എല്ലാം മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ തിരഞ്ഞ് നടക്കുന്ന തലമുറയ്ക്ക് പേപ്പറും പേനയും ഒക്കെ ബുദ്ധിമുട്ടാണത്രേ. പരീക്ഷാ പേപ്പറിലേക്ക് കൃത്യമായി അറിയാവുന്ന ഉത്തരം എഴുതാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ, ഇത് ഇന്ത്യയിലെ കാര്യം മാത്രമല്ല, ലോകത്തെവിടെയും അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എഴുതേണ്ടത് എന്താണ് എന്ന് കൃത്യമായി അയാൾക്ക് അറിയാം, പക്ഷേ എഴുതാനുള്ള ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. പല സർവകലാശാലകളിലും അവസ്ഥ ഇതുതന്നെ. അവരൊക്കെ അതിനെ സംബന്ധിച്ച് പഠനം ആരംഭിച്ചിരിക്കുന്നു. പുതിയ തലമുറയിലെ ജെൻസി എന്ന വിഭാഗത്തിന് 40% പേർക്കും കയ്യെഴുത്ത് എന്ന ആശയവിനിമയ മാർഗത്തിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടത്രേ. വിശാലമായ വിലയിരുത്തലുകൾ, കണ്ടെത്തലുകൾ, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് അവർക്ക് കൈയക്ഷരം എഴുതാനുള്ള ശേഷി ഇല്ലാതായിരിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ മലയാളം പോലെയുള്ള ഭാഷകളിൽ ഉപയോഗിക്കുന്ന കൂട്ടക്ഷരങ്ങൾ എഴുതണം എന്ന് ഇപ്പോൾ നിർബന്ധമില്ലാതായിരിക്കുന്നു എന്നും പറയുന്നു. പക്ഷേ അതൊക്കെ ഭാഷയുടെ സൗന്ദര്യത്തെയും ഉപയോഗത്തെയും ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. ഫിൻലൻഡ് എന്ന വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പുതിയ മാതൃകകൾ കാണിക്കുന്ന രാജ്യം, ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെ ഈ പറഞ്ഞ കാരണങ്ങളാൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് കേവലം എഴുത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടായി മാത്രം കാണരുത്. എന്നാൽ ഒരു തലമുറയുടെ ഓർമ്മശക്തിയെയും ഏകാഗ്രതയെയും വിവരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ശേഷിയെയും പഠിക്കാനുള്ള ശേഷിയെയും ഒക്കെ ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഒരു പക്ഷേ പഴയ തലമുറ അതിനെ ഒരു നൊസ്റ്റാൾജിയ ആയിരിക്കാം കാണുന്നത്. ഞങ്ങളൊക്കെ എഴുതുന്ന കാലത്ത് ഇങ്ങനെയായിരുന്നു, ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് നല്ല കൈയക്ഷരമായിരുന്നു എന്നൊക്കെ പറയുന്നവർ ഒരു പക്ഷേ നൊസ്റ്റാൾജിയ കൊണ്ട് പറയുന്നതായിരിക്കാം. പക്ഷേ അതിലും വലിയ അപകടമാണ് ഭാഷ എഴുതാനുള്ള ശേഷിയിൽ ഉണ്ടാകുന്ന പരാജയം എന്ന് ഓർത്തിരിക്കുക. എന്തായാലും ഇത് നമുക്ക് മാത്രമല്ല, ലോകം മുഴുവൻ ഈ കഴിവ് നിശബ്ദമായി അപ്രത്യക്ഷമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ചൈനയിൽ നിന്നും ഇത്തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പുതിയ കാലത്തെ നിർമ്മിത ബുദ്ധിയുടെ വരവും കൂടിയാകുമ്പോൾ പിന്നെ എഴുത്തിന്റെ ആവശ്യം തീരെയും ഇല്ലാതാകുമെന്നും നമുക്ക് തിരിച്ചറിയേണ്ടതായുണ്ട്. ലോകത്തിൽ സ്ത്രീകൾ മാത്രം കച്ചവടം ചെയ്യുന്ന ഒരേ ഒരു മാർക്കറ്റുണ്ട്. ഇമാ കൈത്തൽ എന്നാണ് അതിന്റെ പേര്, അർത്ഥം അമ്മമാരുടെ മാർക്കറ്റ് എന്ന്. ഇമാ കൈത്തൽ 500 വർഷത്തിലധികം പഴക്കമുള്ള ഒരു മാർക്കറ്റാണ്. ഇന്ത്യയിൽ മണിപ്പൂരിലെ ഇംഫാലിലാണ് ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടത്തുകാരുടെ വിശ്വാസ പ്രമാണങ്ങൾ പ്രകാരം ദേവതകളെ അവർ ആരാധിക്കുന്നുണ്ട്. അതിന്റെ പ്രതീകമെന്നോണമാണ് അവിടെ ഇത്തരത്തിലൊരു മാർക്കറ്റ് തന്നെ സ്ഥാപിച്ചിട്ടുള്ളത്. പൂർണമായും സ്ത്രീകളുടേത് മാത്രമായ ഒരു മാർക്കറ്റ് ഇമാ കൈത്തൽ. ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെടുന്ന വിഭാഗം എപ്പോഴും സ്ത്രീകളാണത്രേ. സ്ത്രീ സമൂഹത്തിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുന്നതാണ് ഇത്തരത്തിലൊരു മാർക്കറ്റ് തുടങ്ങാൻ 100 വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ തലമുറയ്ക്ക് തോന്നിയത്. ലിമറൽ സിദാബി വളരെയേറെ പേർ ആരാധിക്കുന്ന ഒരു ദേവതയാണ്. ദിവ്യ സ്ത്രീകളായി ഒരുപാട് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനു വേണ്ടി ജനിച്ച ദിവ്യ അവതാരങ്ങൾ ധാരാളം വിശ്വാസ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ട് ഇംഫാലിലുണ്ട്. അതിനെയെല്ലാം സൂചനയാണ് ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിന്റെ സ്ഥാപനത്തിന് കാരണമായതത്രേ. ക്രിസ്റ്റിന റോസറ്റിയുടെ പ്രമുഖമായ ഒരു വാക്യമുണ്ട്, അത് ഇങ്ങനെയാണ്: അപൂർണമായി നിൽക്കുന്ന പ്രവർത്തനത്തെക്കാൾ വേദനാജനകമായി എന്തുണ്ട് ഒരിക്കലും തുടങ്ങാത്ത പ്രവർത്തനം. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി കാലാന്തരം വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. തയ്യാറാണ്.
2: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ? നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
3: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ൽ അധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് മെയ് 1 മുതൽ 10 വരെ ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
5: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
6: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
7: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
8: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എസ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. പലർക്കും ഈ പഠിക്കുന്ന കാലത്തൊക്കെ ആഗ്രഹം തോന്നാറുണ്ട്, ഒരു ടീച്ചറാകണം. കുറച്ചുകൂടി കഴിയുമ്പോൾ ആ ആഗ്രഹങ്ങളിലൊക്കെ, നമ്മുടെ അംബീഷൻസിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരും. പക്ഷെ ചിലരാണെന്നുണ്ടെങ്കിൽ ഈ ടീച്ചർ അല്ലെങ്കിൽ എന്താണോ അവർ എയിം ചെയ്യുന്നത് അത് നേടിയെടുക്കാൻ വേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. പലർക്കും ഈ ചോയ്സിൽ മാറ്റം ഉണ്ടാകാം കേട്ടോ. അപ്പൊ എന്തായാലും ആ ആഗ്രഹത്തിനൊപ്പം ഇങ്ങനെ നീങ്ങുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ, വെല്ലുവിളികൾ ഒക്കെ നേരിടേണ്ടി വരാം. അതെല്ലാം തരണം ചെയ്ത് നമ്മൾ ആ സക്സസിലെത്തി, നമ്മുടെ എയിമിലെത്തി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ റേഡിയോ ജംഗ്ഷനിലൂടെ ബുധനാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് വിവിധ ജോബ് വേക്കൻസികളാണ്. നമുക്ക് ആദ്യം തന്നെ ജോബ് വേക്കൻസിയിലേക്ക് പോകാം. ഞാൻ പറഞ്ഞതുപോലെ അധ്യാപക ഒഴിവിലേക്കാണ് കേട്ടോ ആദ്യം പോകുന്നത്. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലാണ് 33 ഗസ്റ്റ് അധ്യാപക ഒഴിവ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലുള്ള ശ്രീകൃഷ്ണ കോളേജിലും ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലും ചുമർ ചിത്ര പഠന കേന്ദ്രത്തിലുമാണ് അധ്യാപക അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആകെ 34 ഒഴിവുകൾ. ഇതൊരു താൽക്കാലിക നിയമനമാണ് കേട്ടോ. അതിക എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗസ്റ്റ് അധ്യാപക 33 ഒഴിവുകളാണുള്ളത്. സംസ്കൃതം, ഇംഗ്ലീഷ്, ഫംഗ്ഷണൽ ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ബോട്ടണി, എക്കണോമിക്സ്, ഹിന്ദി, കെമിസ്ട്രി, ഫിസിക്സ്, ബയോ കെമിസ്ട്രി, ന്യൂട്രീഷ്യൻ, സുവോളജി, മാത്തമാറ്റിക്സ്, മലയാളം, ഇവയിലാണ് ഒഴിവുകൾ ഉള്ളത്. വിദ്യാഭ്യാസ യോഗ്യത എന്നിവ ഗവൺമെന്റ് UGC നിയമാനുസൃതമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. UGC നെറ്റ് PhD യോഗ്യതയുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് കൊളീജിയേറ്റ് എഡ്യൂക്കേഷന്റെ വെബ്സൈറ്റായ www.collegiateedu.kerala.gov.in ഈ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. വാക്കിൻ ഇന്റർവ്യൂ, വിശദമായ ബയോഡേറ്റയും കോളേജിയേറ്റ് എഡ്യൂക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെയും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെയും അതോടൊപ്പം തന്നെ മാർക്ക് ലിസ്റ്റുകളുടെയും അനുബന്ധ രേഖകളുടെയും അസലും പകർപ്പും സഹിതമാണ് ഹാജരാകേണ്ടത്. സ്ഥലം ഗുരുവായൂർ ദേവസ്വം ഓഫീസ്, ശ്രീപത്മം ബിൽഡിംഗ്, തെക്കേ നട, ഗുരുവായൂർ. മാത്രമല്ല അനധ്യാപക ഒഴിവുണ്ടല്ലേ, അപ്പൊ അതിലേക്ക് പോകാം നല്ലൊരു പാട്ടിന് ശേഷം.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
2: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
3: ആണോ? ഞാൻ പറയട്ടെ.
4: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെറ്റ്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈനിന്റെ ഏറ്റവും കിഡിലും കളർ കളക്ഷൻ, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
7: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
8: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് അധ്യാപക ഒഴിവിനെ കുറിച്ചായിരുന്നു. അതും ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലാണ് 33 ഗസ്റ്റ് അധ്യാപക ഒഴിവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, അവിടെ അനധ്യാപക തസ്തികകളിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൈസ്കൂൾ ടീച്ചർ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ്, അതും ഒരൊഴിവാണ്. ഫിസിക്കൽ സയൻസിലേക്കാണ് ആ ഒഴിവുള്ളത്. ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ബിരുദം, അല്ലെങ്കിൽ ബിഇ അല്ലെങ്കിൽ ബിടെക്, കെ ടെക് കാറ്റഗറി 3. ആകർഷകമായ ശമ്പളമുണ്ട്, വയസ്സിളവ് നിയമാനുസൃതമാണ്. May 12 ബാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ഓഫീസിന്റെ ശ്രീപത്മം ബിൽഡിംഗിലാണ്, തെക്കേ നടയിലുള്ള ശ്രീപത്മം ബിൽഡിംഗിലാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത്. വിശദമായ ബയോഡേറ്റയും കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളുടെയും അനുബന്ധ രേഖകളുടെയും അസലും പകർപ്പും സഹിതമാണ് അഭിമുഖത്തിന് ഹാജരാകേണ്ടത്. അടുത്ത ഒഴിവെന്ന് പറയുന്നത് ചീഫ് ഇൻസ്ട്രക്ടറാണ്. ചുമർ ചിത്ര പഠന കേന്ദ്രത്തിലേക്കാണ്. 10ാം ക്ലാസ് വിജയിച്ചിരിക്കണം, തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് മ്യൂറൽ പെയിന്റിംഗിലുള്ള ഡിപ്ലോമ, അതോടൊപ്പം തന്നെ 5 വർഷത്തെ പ്രവൃത്തി പരിചയം. അപേക്ഷകർ ഹിന്ദുമതത്തിൽപ്പെട്ടവരായിരിക്കണം എന്ന ഒരു നിബന്ധന കൂടിയുണ്ട്. ഇതിന്റെ ഇന്റർവ്യൂ വരുന്നത് May 12 തന്നെയാണ്. രാവിലെ 8:30 ഹാജരാകേണ്ടത്. അത് ഗുരുവായൂർ ദേവസ്വം ഓഫീസിലാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ദേവസ്വം ഓഫീസുമായിട്ടോ അല്ലെങ്കിൽ ഇനി പറയുന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. 0487255533. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇന്ത്യൻ ആർമിയിൽ സിവിലിയൻ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 10ാം ക്ലാസ് യോഗ്യതയുണ്ടോ? ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് പ്രവൃത്തി പരിചയമുണ്ടോ? എങ്കിൽ ഉറപ്പായും ഈ ജോലി നിങ്ങൾക്കുള്ളതാണ്. ആകെ 190 ഒഴിവുകളാണുള്ളത്. ഇതിൽ 12 ഭിന്നശേഷിക്കാർക്കും 20 വിമുക്ത ഭടന്മാർക്കും നീക്കിവെച്ചിട്ടുള്ളതാണ്. ആകർഷകമായ ശമ്പളമാണുള്ളത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയാം നല്ല പാട്ടിന് ശേഷം.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
2: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
1: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
3: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
4: എവിടെ?
3: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
5: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30+ ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ ഓൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ, കൊട്ടിയം.
0: പഴയ പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നത് ആർമിയിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവിനെ കുറിച്ചാണ്. 190 സ്വിച്ച് ബോർഡ് ഓപ്പറേറ്റർ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് വേണ്ടത്. പ്രൈവറ്റ് ബോർഡ് എക്സ്ചേഞ്ച്, ബോർഡ് കൈകാര്യം ചെയ്യുന്നതിൽ കുറഞ്ഞത് 6 പരിചയം, ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകൾ അറിയാവുന്നവർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. പ്രായം കണക്കാക്കുന്നത് 18 25 വയസ്സിനും മധ്യയാണ്. മാത്രമല്ല ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 OBC വിഭാഗക്കാർക്ക് 3 ഇളവ് ലഭിക്കുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ വിഭാഗത്തിന് 10 SC ST 15 OBC 13 എന്നിങ്ങനെയാണ് ഇളവുള്ളത്. അതോടൊപ്പം തന്നെ വിമുക്ത ഭടന്മാർക്കും ഉണ്ട് കേട്ടോ, 3 ഇളവാണ് അവർക്ക് ലഭിക്കുന്നത്. തിരഞ്ഞെടുപ്പ്, എഴുത്തു പരീക്ഷ, പ്രായോഗിക പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ്. 100 ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് മാതൃകയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദ്യങ്ങൾ ലഭിക്കുന്നതാണ്. എഴുത്തു പരീക്ഷ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക്

IndianArmy.NIC.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം sunshine.rice@nic.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. ഒരിക്കൽ കൂടി പറയാം, sunshine.rice@nic.in. കൂടുതൽ വിവരങ്ങൾ അറിയാൻ IndianArmy.NIC.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 31. അപ്പോ കൂടുതൽ കൂടുതൽ ജോബ് വേക്കൻസീസ് കരിയർ ഗൈഡൻസ് അപ്ഡേഷനുമായി ഞാൻ തിരികെ എത്തുന്നതായിരിക്കും. എങ്ങും പോകരുത്. നല്ല പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക്

യെസ് ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. അങ്ങനെ നമ്മൾ വിവിധ തൊഴിൽ ഒഴിവുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ഒഴിവിലേക്ക് നമുക്ക് പോകാം. അത് റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഡൽഹിയിലുള്ള റെയിൽ ലാൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി സൈറ്റ് എഞ്ചിനീയർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിവിധ പ്രോജക്ടുകളിലായി 40 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സിവിൽ 30, ഇലക്ട്രിക്കൽ 10. ഇങ്ങനെയാണ് ഒഴിവുകൾ വരുന്നത്. ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് നിയമനം ലഭിക്കാം. ഇത് ഒരു വർഷത്തേക്കുള്ള ഒരു കരാർ നിയമനമാണെങ്കിലും നീട്ടിക്കിട്ടിയേക്കാൻ സാധ്യതയുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കാണ് അവസരമുള്ളത്. ആകർഷകമായ ശമ്പളമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. യോഗ്യത 55% മാർക്കോടെ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിഇ അല്ലെങ്കിൽ ബിടെക്കും 2 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രായം കണക്കാക്കുന്നത് 45 വയസ്സ് കവിയാൻ പാടില്ല എന്നാണ്. എങ്കിലും സംവരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ ഇളവൊക്കെ ലഭിക്കുന്നതായിരിക്കും. അഭിമുഖത്തിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകൾ സഹിതം site.engg.rlda@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലേക്കാണ് അയക്കേണ്ടത്. അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ല. ഒരിക്കൽ കൂടി പറയാം, ഇമെയിൽ ID site.engg.rlda@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് rlda.indianrailways.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 22 മെയ് ആണ്.

0: ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: നിങ്ങളൊരു ബിരുദധാരിയാണോ? നിങ്ങളുടെ പ്രായം 20 വയസ്സിനും 28 വയസ്സിനും മധ്യയാണോ? എങ്കിൽ വേഗം തന്നെ ഈ ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ആയിക്കോളൂ. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് നിങ്ങൾക്കായി ആ ഒഴിവ് കാത്തിരിക്കുന്നത്. മുംബൈ ആസ്ഥാനമായുള്ള പൊതുമേഖലാ ബാങ്കായ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്രന്റീഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലായി 1865 ഒഴിവാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഇതിൽ 39 ഒഴിവ് വരുന്നത് കേരളത്തിൽ തന്നെയാണ്. ലക്ഷദ്വീപിൽ ഒരൊഴിവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിരുദധാരികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപേക്ഷിക്കുന്ന സ്ഥലത്തെ പ്രാദേശിക ഭാഷ അറിഞ്ഞിരിക്കണം. തിരഞ്ഞെടുപ്പിനായി ഓൺലൈൻ പരീക്ഷ ഉണ്ടായിരിക്കുന്നതാണ്. വിവിധ ഓഫീസ് അല്ലെങ്കിൽ ബ്രാഞ്ചുകളിലായിരിക്കും നിങ്ങൾക്ക് പരിശീലനം നൽകുന്നത്. ഒരു വർഷമാണ് ഈ പരിശീലന കാലാവധി. കേരളത്തിൽ എറണാകുളം, ആലപ്പുഴ, കൊല്ലം, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പാലക്കാട്, തൃശൂർ എന്നീ ജില്ലകളിലെ ഓഫീസ് അല്ലെങ്കിൽ ബ്രാഞ്ചുകളിലേക്കായിരിക്കും പരിശീലനം നൽകുന്നത്. ആകർഷകമായ സ്റ്റൈഫൻഡ് ഉണ്ട്. വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമാണ്. മാത്രമല്ല നിങ്ങളുടെ പ്രായം 20 വയസ്സിന് 28 വയസ്സിനും മധ്യ ആയിരിക്കണം. മാത്രമല്ല അർഹമായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. നിങ്ങൾ ഏത് സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഏത് പ്രദേശത്തേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്, അവിടുത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പിനായി ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള എഴുത്ത് പരീക്ഷ ഉണ്ടായിരിക്കും. ഈ ഒരു പരീക്ഷ വരുന്നത് മെയ് ജൂൺ മാസങ്ങളിലായിരിക്കും. 100 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു എക്സാമിന് ഉണ്ടാവുക. മാത്രമല്ല നിങ്ങൾ അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ നിങ്ങളുടെ ഭാഷാ പരിജ്ഞാനം തെളിയിക്കുന്നതിന് വേണ്ടി 10ാം ക്ലാസ്സിലെയോ 12ാം ക്ലാസ്സിലെയോ മാർക്ക് ഷീറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതല്ലാത്തവർ അവസാനഘട്ട തിരഞ്ഞെടുപ്പിന് മുൻപായി ഈ ഭാഷയിലെ പരിജ്ഞാനം തെളിയിക്കുന്നതിനുള്ള പരീക്ഷ കൂടി എഴുതേണ്ടതാണ്. ഇനി എങ്ങനെയാണ് അപേക്ഷാ ഫീസ് നമുക്ക് നോക്കാം. ജനറൽ OBC വിഭാഗത്തിലെ വനിതകൾക്ക് 600 രൂപയും പുരുഷന്മാർക്ക് 800 രൂപയുമാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും 200 രൂപ അടച്ചാൽ മതിയാവും. എല്ലാ അപേക്ഷകരും 18% GST അടയ്ക്കേണ്ടതാണ്. ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷയും ഓൺലൈനായിട്ട് തന്നെയാണ് സമർപ്പിക്കേണ്ടത്. NADS പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തതിനു ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. വിശദവിവരങ്ങൾക്ക് www.unionbankofindia.bank.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരിക്കൽ കൂടി പറയാം, www.unionbankofindia.bank.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മെയ് 19.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പുറത്ത് വെയിൽ കനക്കുകയാണല്ലോ. ഈ ഒരു കഠിനമായ ചൂടിൽ നമ്മളുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദാഹം തോന്നിയില്ലെങ്കിലും ഇടയ്ക്കിടെ വെള്ളം കുടിക്കാൻ മറക്കരുത് കേട്ടോ. കയ്യിൽ എപ്പോഴും ഒരു കുപ്പി വെള്ളം കരുതുന്നത് ശീലമാക്കാം. ഉച്ചയ്ക്ക് 11 മണി മുതൽ വൈകുന്നേരം 3 മണി വരെയുള്ള സമയം അതീവ ജാഗ്രത പാലിക്കണം. ഈ ഒരു സമയത്ത് നേരിട്ടുള്ള വെയിൽ ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. പുറത്തിറങ്ങുമ്പോൾ കൂടെയും സൺഗ്ലാസും നിർബന്ധമാക്കുക. അയഞ്ഞതും ഇളം നിറത്തിലുള്ളതുമായ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശരീരത്തിന് തണുപ്പ് നൽകും. എരിവും പുളിയും കുറച്ച് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഉപ്പിട്ട നാരങ്ങാ വെള്ളവും കരിക്കൻ വെള്ളവും ഈ ഒരു സമയത്ത് ഉത്തമമാണ്. അമിതമായ തലവേദനയോ ക്ഷീണമോ ഒക്കെ തോന്നിയാൽ ഉടൻ തന്നെ തണലിലേക്ക് മാറുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. ആരോഗ്യകാര്യത്തിൽ ഒട്ടും വിട്ടുവീഴ്ച വേണ്ട. സുരക്ഷിതരായിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക.
1: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.
2: Again back to the Radio 91.2 Radio Junction. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒഴിവിലേക്ക് പോകാം. അത് ജാർഖണ്ഡിലെ റാഞ്ചിയിലുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ മെക്കോൺ ലിമിറ്റഡിലാണ്. അവിടെ വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതും വിവിധ പ്രോജക്റ്റുകളിലായിട്ടാണ്. 103 ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡൽഹി, റാഞ്ചി, കൊൽക്കത്ത, ബംഗളൂരു എന്നിവിടങ്ങളിലായി നടത്തുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിലൂടെയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രവൃത്തി പരിചയമുള്ളവർക്കാണ് കേട്ടോ അവസരം. ഇന്ത്യയിൽ എവിടെയും ആകാം നിങ്ങളുടെ നിയമനം. ഡെപ്യൂട്ടി എഞ്ചിനീയർ 47 ഒഴിവും അഡീഷണൽ എഞ്ചിനീയർ 24 ഒഴിവും അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ 20 ഒഴിവുമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ യോഗ്യത ബിഇ അല്ലെങ്കിൽ ബിടെക് അതുമല്ലെങ്കിൽ BSc, MSc, ഡിപ്ലോമയും ബന്ധപ്പെട്ട മേഖലയിലെ പ്രവൃത്തി പരിചയവും ആയിരിക്കണം. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും ഇത് ബാധകമല്ല. അപേക്ഷയെ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. മാത്രമല്ല അഭിമുഖ തീയതി പിന്നീടാണ് അറിയിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും careers.mekonlimited.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് May 11. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, careers.mekonlimited.co.in.

0: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
1: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
3: എവിടെ?
2: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
4: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് മെയ് 1 to 10 വരെ. ഓൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: യെസ്, ബാക്ക് അഗൈൻ ഓൺ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മൾ അങ്ങനെ വിവിധ ഒഴിവുകളുമായി ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എയർഫോഴ്സിൽ ഗ്രൂപ്പ് സി സിവിലിയൻ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 47 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിവിധ കമാൻഡുകളിലായിട്ടാണ് അവസരം. ലോവർ ഡിവിഷൻ ക്ലർക്ക് 33, സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഓർഡിനറി ഗ്രേഡ് 3, ഹിന്ദി ടൈപ്പിസ്റ്റ് 11. ഇത്രയുമാണ് ഒഴിവുകൾ. 18 25 മധ്യപ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. SC/ST വിഭാഗക്കാർക്കും OBC വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഒക്കെ നിയമാനുസൃതമായ ഇളവ് ലഭിക്കുന്നതാണ്. LD ക്ലർക്ക് ഹിന്ദി ടൈപ്പിസ്റ്റ് തസ്തികകളിലേക്ക് 12 വിജയവും. മിനിറ്റിൽ 35 വാക്ക് അല്ലെങ്കിൽ 30 ഹിന്ദി വാക്ക് കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡുമാണ് യോഗ്യത. സിവിലിയൻ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഡ്രൈവർ തസ്തികയിലേക്ക് സിവിൽ ഡ്രൈവിംഗ് ലൈസൻസും ലൈറ്റ് ഹെവി വാഹനങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അപേക്ഷ നിർദ്ദിഷ്ട മാതൃകയിൽ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ടൈപ്പ് ചെയ്ത് തയ്യാറാക്കിയ അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തപാലിലാണ് അയക്കേണ്ടത്. ബന്ധപ്പെട്ട സ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിറ്റിലേക്കാണ് തയ്ച്ചു നൽകേണ്ടത്. സ്വന്തം മേൽവിലാസം എഴുതി 10 സ്റ്റാമ്പ് പതിച്ച കവറും അപേക്ഷയോടൊപ്പം അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കരിയർ എയർഫോഴ്സ് .gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് മെയ് 31. അടുത്ത ഒരു ഒഴിവിലേക്ക് നമുക്ക് പോകാം. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ അസമിലെ ജോർഹട്ടിനുള്ള നോർത്ത് ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ 9 ഒഴിവുകളാണ് ഉള്ളത്. ആകർഷകമായ ശമ്പളമുണ്ട്. പ്രായം 25 വയസ്സ് കവിയാൻ പാടില്ല. അടുത്തത് ഡ്രൈവർ തസ്തികയാണ്, അത് ഒരു ഒഴിവാണുള്ളത്. പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് 27 വയസ്സ്.

ആണ്. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. May 5 മുതൽ അപേക്ഷിക്കാം. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് June 4 ആണ്. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾ www.neist.res.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്.

0: കണ്ടുപോയടി മോളെ.
1: കണ്ടു പോയതല്ല, കറണ്ട് പോയതാ. ഇങ്ങോട്ട് വരുമോ?
2: ഇങ്ങനെ കറണ്ട് പോകാൻ നമ്മളും കാരണക്കാരാണ് കേട്ടോ. രാത്രി കാലങ്ങളിൽ നമ്മൾ AC, ഇലക്ട്രിക് വാഹന ചാർജിങ്, ഇൻഡക്ഷൻ കുക്കർ, ഓവൻ, ഇങ്ങനെ ലോഡ് കൂടിയ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ പ്രദേശത്തെ ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുകയും ഫ്യൂസ് പോവുകയും ചെയ്യുന്നു. തന്മൂലം നമുക്ക് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നു. ഇതിനൊരു പരിഹാരമില്ല എന്ന് ചോദിച്ചാൽ, പകൽ സമയത്ത് സോളാർ വൈദ്യുതി നല്ല രീതിയിൽ നമുക്ക് ലഭ്യമാണ്. ഈ വാഹന ചാർജിങ്ങും പാചകത്തിനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും പകൽ സമയത്ത് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. രാത്രി സമയത്ത് ആവശ്യമായ ലൈറ്റ്, ഫാന്, AC എന്നിവയ്ക്ക് വൈദ്യുതി ലഭ്യമാകുന്നത് സഹായിക്കും. നമ്മൾ ഓരോരുത്തരും ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഈ വേനൽരാത്രികൾ തടസ്സമില്ലാതെ കടന്നു പോകണം. ഇതൊരു ചെറിയ ഉറപ്പെടുത്തലാണ്, നമ്മുടെ സഹകരണം വളരെ വിലപ്പെട്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളോട് പങ്കുവച്ചത് അർജുൻ ഇതിനാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: കുട്ടിക്കാലമാണ്. വിനോദങ്ങൾക്കൊപ്പം തന്നെ മക്കളുടെ ഓൺലൈൻ സുരക്ഷയും നാം ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനായി മാതാപിതാക്കൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പരിചയമില്ലാത്ത ആളുകളുമായി ഓൺലൈനിൽ ചാറ്റ് ചെയ്യരുതെന്ന് കുട്ടികളെ ബോധവൽക്കരിക്കുക. ഫോട്ടോ, വീഡിയോ, ഫോൺ നമ്പർ, വിലാസം പോലുള്ള വ്യക്തിഗത വിവരങ്ങൾ പങ്കുവെക്കരുതെന്ന് പഠിപ്പിക്കുക. സംശയാസ്പദമായ ലിങ്കുകൾ, ഗെയിമുകൾ, ആപ്പുകൾ എന്നിവ തുറക്കരുതെന്ന് അറിയിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗം മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രം അനുവദിക്കുക. കുട്ടികൾ കാണുന്ന ഉള്ളടക്കം പ്രായത്തിന് അനുയോജ്യമാണോ എന്ന് പരിശോധിക്കുക. സൈബർ ബുള്ളിയിങ്, വ്യാജ അക്കൗണ്ടുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ എന്നിവയെക്കുറിച്ച് അവരെ മുന്നറിയിപ്പ് നൽകുക. ദിവസവും സ്ക്രീൻ സമയം നിയന്ത്രിച്ച് കളിയും വായനയും കുടുംബസമയവും പ്രോത്സാഹിപ്പിക്കുക. പ്രിയപ്പെട്ട മക്കൾക്ക് സുരക്ഷിതമായൊരു അവധിക്കാലം ആശംസിക്കുന്നു.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

റിസർവ് ബാങ്കിൽ നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഗ്രേഡ് ബി തസ്തികയിലേക്കാണ്. ജനറൽ കേഡറിൽ 40 ഒഴിവും ഇക്കണോമിക്സ് ആൻഡ് പോളിസി റിസർച്ച് ഡിപ്പാർട്ട്മെന്റിലും സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലും 10 ഒഴിവ് വീതവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആകർഷകമായ ശമ്പളമുണ്ട്. ബിരുദം ബിരുദാനന്തര ബിരുദമാണ് യോഗ്യതയായി ചോദിക്കുന്നത്. തിരഞ്ഞെടുപ്പിനായി 2 ഘട്ട പരീക്ഷയുണ്ടായിരിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ എല്ലാ വിഭാഗങ്ങളിലേക്കും ഓൺലൈനായിട്ടുള്ള പരീക്ഷയായിരിക്കും. ജനറൽ കേഡറിലേക്ക് ജൂൺ 14 പരീക്ഷ വരുന്നത്. പ്രായം കണക്കാക്കുന്നത് April 1 21 വയസ്സിനും 30 വയസ്സിനും മധ്യയാണ്. ഉയർന്ന പ്രായപരിധിയിൽ അർഹമായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ കേരളത്തിൽ എറണാകുളം, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപേക്ഷാ ഫീസുണ്ട്. ജനറൽ OBC EWS വിഭാഗക്കാർക്ക് 850 രൂപയാണ്. SC വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 100 രൂപ മാത്രമേ ഉള്ളൂ. കൂടാതെ 18% GST അടയ്ക്കേണ്ടതാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കുന്നതിനും വിശദവിവരങ്ങൾ അറിയുന്നതിനും www.rbi.org.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി May 20. അപ്പോ ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ ഇവിടെ വൈൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ ഫ്രം ഗോപിക. ഹാവ് എ നൈസ് ഡേ. സ്റ്റേ ട്യൂൺ ആൻഡ് റേഡിയോ 91.2. ആർ യു ആസ്വദി.

0: എന്നാലും ഈ ചുള്ളിത്തറയിലെ അശോകൻ ഇത്രയും അസൂയുള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല.
1: എന്താടോ കാര്യം?
0: നമ്മുടെ ചക്രവാണി ഒരു പുതിയ കാറ് വാങ്ങിയില്ലയോ?
1: അല്ലേ, അതിനല്ലേ അവൻ നമുക്ക് ലഡു കൊണ്ട് തന്നത്.
0: അതെ, പക്ഷെ അവൻ അത്രയും വലിയ കാർ എന്തിനാ വാങ്ങിയതെന്നാ അശോകൻ ചോദിക്കുന്നത്. അത് അസൂയ കൊണ്ടല്ലയോ?
1: അത് അസൂയ തന്നെ, സംശയമേ വേണ്ട.
0: ഞാൻ മറുപടി കൊടുത്താ വിട്ടത്. വലിയ കാർ വാങ്ങണോ ചെറിയ കാർ വാങ്ങണോ എന്ന് അവനല്ലയോ തീരുമാനിക്കുന്നത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ച്. അപ്പോഴേ ആള് സ്ഥലം കാലിയാക്കി.
1: അങ്ങനെ പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ല കേട്ടോ.
0: പിന്നെ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ നമ്മുടെ ചായക്കലത്തിലെ വെള്ളം തിളക്കത്തില്ലയോ?
1: അവന്റെ ഒരു അമ്മാവനും ഉണ്ടായിരുന്നു ഇതുപോലെ കുഞ്ഞു കിട്ടൻ. അങ്ങേര് ഇതേ സ്വഭാവ, ആരെ കുറിച്ചും കുശുമ്പും ഗുണ്ടായ്മ നടന്നു പറയുമായിരുന്നു.
0: അയ്യോ, അത് പലരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. ഏത് ഉദ്യോഗസ്ഥന്മാരെ കണ്ടാലും മാസം എത്ര രൂപ ശമ്പളം കിട്ടും എന്നങ്ങ് ചോദിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു.
1: അശോകന് ചക്രപാണിയുടെ അസൂയ തോന്നാൻ വേറൊരു കാര്യം കൊണ്ടിടും. അവര് രണ്ടുപേരും ഒരുമിച്ച് ഗൾഫിൽ ജോലി ചെയ്തത്.
0: അതെനിക്കറിയാം. ചക്രപാണി മാനം മര്യാദയ്ക്ക് അവിടെ ജോലി നോക്കി, അശോകനോ ഇട്ടേ ചിഞ്ഞു പോന്നു.
1: തനിക്ക് നേടാൻ കഴിയാത്തത് മറ്റൊരാള് നേടുമ്പോ ചിലരുടെ മനസ്സിൽ ചൊറിച്ചിൽ കയറും. അതിന് ചുണ്ടുപിളിച്ചിട്ട് കാര്യമില്ല.
0: അശോകൻ നടന്ന് ചൊറിയട്ടെ, മാന്യമായി ജീവിക്കുന്നവര് ജീവിക്കട്ടെ.
2: അമ്മാവാ, നമ്മുടെ മണ്ണയ്യത്തെ അനി ഇങ്ങോട്ട് കാണാൻ വന്നായിരുന്നു.
1: എന്തിനാണ് അവനെ തിരക്കുന്നത്?
2: ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളൂ.
0: ഞങ്ങളും അവനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി.
2: ഇനി അവൻ കുറച്ച് ദിവസത്തേക്ക് വെളിയിൽ ഇറങ്ങത്തില്ല കേട്ടോ.
0: എന്താണ് അവന് ചിക്കൻ പോസ് ഒന്ന് കടപ്പാന്നോ?
2: കൊള്ളാം.
1: എന്താ, ഏതാണ്ട് കാര്യം ഉണ്ടല്ലോ.
2: അമ്മാവാ, അവനെ കമ്പനി ഇന്ന് പിരിച്ചുവിട്ടു.
1: അവനെയോ? എടാ, അവനെ ആയിരിക്കത്തില്ല, അനി എന്ന് പേരുള്ള വേറെ ആരെങ്കിലും കമ്പനി കാണും.
2: അമ്മാവാ, അനിയെ തന്നെയാ പിരിച്ചുവിട്ടത്. ഞാനും ആദ്യം വിശ്വസിച്ചില്ല. അവസാനം കമ്പനി ജോലിയുള്ള സരള ചേച്ചിയോട് ഇന്ന് ചോദിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയിച്ചത്.
0: എന്താടാ കാര്യം?
2: സാമ്പത്തിക തിരിമറി നടത്തിയവൻ.
0: അവനോ?
2: വെട്ടിപ്പ് കണ്ടെത്തിയതേ മാനേജരാ.
1: മാനേജരെ കുറിച്ച് അവൻ പലപ്പോഴും പൊക്കി പൊക്കി ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമായിരുന്നല്ലോ.
2: അതെ, പൊക്കി പറയുകയും ചെയ്യും. മറ്റുള്ള ജീവനക്കാരെ കുറിച്ച് മോശമായ അഭിപ്രായം ചെന്ന് മാനേജറോട് പറയുകയും ചെയ്യും.
1: അത് ശരിയാ. കമ്പനി പോണ പലരും അക്കാര്യം ഇവിടെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്.
0: എടാ, വലിയ തുക വലുതോ ആണോ വെട്ടിച്ചത്?
2: തുകയുടെ കണക്കൊന്നും എനിക്കറിയത്തില്ല. ഡാമേജായ സാധനങ്ങൾ മാറ്റിവെച്ച ക്രമക്കേട് കണ്ടപ്പോഴാ പരിശോധന തുടങ്ങിയത്.
1: നല്ല സാധനങ്ങൾ അവൻ മറിച്ചു വിട്ട് കാണും, അതെല്ലാം ഡാമേജിന്റെ കണക്കിൽ കുള്ളിച്ചും കാണും.
2: സരള ചേച്ചി അങ്ങനെയൊക്കെ തന്നെയാ പറയുന്നത്.
1: ഇവൻ ഒറ്റയ്ക്കാണോ അതോ വേറെ ജീവനക്കാരുടെ സപ്പോർട്ട് വല്ലതും ഉണ്ടായിരുന്നോ?
2: സെക്യൂരിറ്റിയുടെ കൈ ഉണ്ടെന്നാ പറയുന്നത്, പക്ഷെ അയാളെ പിരിച്ചുവിട്ടിട്ടില്ല.
0: കമ്പനിയിലെ മറ്റ് ജീവനക്കാർക്കൊക്കെ സന്തോഷമായി കാണും. അവർക്ക് പാര വച്ചവനല്ലയോ ഈ പണി കിട്ടിയത്.
2: കമ്പനി വന്നു കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാതെ മാനേജറെ ചുറ്റിപ്പറ്റിയാ നടക്കുന്നത്.
1: എന്നിട്ട് സ്ഥാപനത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യും. ഇവൻ വളരെ ആർപ്പാടമായിട്ടാ ജീവിക്കുന്നത് കേട്ടോ.
0: അല്ലേ, കമ്പനിയിൽ നിന്ന് വെട്ടിച്ച കാശുള്ളപ്പോ പിന്നെ ആർപ്പാടം കുറയ്ക്കുന്നത് എന്തിനാ?
1: അതുകൊണ്ടെന്താ, പുറത്തേക്ക് ഇറങ്ങാ, വീട്ടിൽ തന്നെ ഇരിക്കാവല്ലോ.
0: പരവഞ്ചന വിദ്യയാക്കുന്നോർ ഇരട്ടിൽ തപ്പി കാലം കഴിഞ്ഞു.

പതിരും.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. ജില്ലാതല നീഡ്സ് വാരാഘോഷം ജില്ലയിൽ 6 മുതൽ 12 വരെ സംഘടിപ്പിക്കും. 6 രാവിലെ 9 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന സമാരംഭ സമ്മേളനം കവി NS സുമേഷ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ മെഡിക്കൽ ഓഫീസർ AL ഷീജ അധ്യക്ഷയാകും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ കലാകായിക ക്വിസ് മത്സരങ്ങൾ, സെമിനാർ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ നടത്തും. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനത്തോടനുബന്ധിച്ച് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ജില്ല കേന്ദ്രീകരിച്ച് ലൈഫ് ഗാർഡുകളെ തിരഞ്ഞെടുക്കുന്നു. ഗോവയിലെ പരിശീലനം പൂർത്തിയാക്കിയവർക്ക് മുൻഗണന. അപേക്ഷകർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് സ്റ്റേഷൻ, നീണ്ടകര എന്ന വിലാസത്തിൽ 12 ഉച്ചയ്ക്ക് 2 ലഭ്യമാകണം. വിശദ വിവരങ്ങൾക്കായി 04-76-26-800-3 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്പർ ഒന്നും കൂടി പറയാം: 04-76-26-800-3 എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത്. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനത്തോടനുബന്ധിച്ച് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി 9 മുതൽ 31 അർദ്ധരാത്രി വരെയുള്ള കാലയളവിലേക്ക് 3 യന്ത്രവൽകൃത ബോട്ടുകൾ വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് ക്വട്ടേഷൻ ക്ഷണിച്ചു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് സ്റ്റേഷൻ, നീണ്ടകര എന്ന വിലാസത്തിൽ 12 ഉച്ചയ്ക്ക് 2 ലഭ്യമാക്കണം. വിശദ വിവരങ്ങൾക്കായി 04-76-26-800-3 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മത്സ്യത്തൊഴിലാളികൾക്ക് മത്സ്യഫെഡ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് 15 വരെ അപേക്ഷിക്കാം. അപകട മരണം സംഭവിക്കുകയോ പൂർണമായി അംഗവൈകല്യം വരികയോ ചെയ്താൽ 10 ലക്ഷം രൂപ വരെ ലഭിക്കും. മരണപ്പെട്ട തൊഴിലാളികളുടെ 25 താഴെയുള്ള മക്കളുടെ പഠനത്തിനായി 1 ലക്ഷം രൂപ വരെ ധനസഹായവും ലഭിക്കും. 18 മുതൽ 70 വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. മത്സ്യഫെഡ് അഫിലിയേറ്റഡ് സംഘങ്ങളിൽ അംഗങ്ങളായവർക്കും സ്വയം സഹായ ഗ്രൂപ്പ് അംഗങ്ങൾക്കും 478 രൂപ പ്രീമിയം അടച്ച് 15 പദ്ധതിയിൽ ചേരാം. സംഘങ്ങളിൽ അംഗങ്ങളല്ലാത്തവർക്കും താൽക്കാലിക അംഗത്വമെടുത്ത് പദ്ധതിയുടെ ഭാഗമാകാം. കൊട്ടാരക്കര കനാര ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആരംഭിക്കുന്ന വിവിധ പരിശീലന പരിപാടികളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പപ്പടം അച്ചാർ, മസാലപ്പൊടി നിർമ്മാണം, കൂൺ കൃഷി, ആഭരണ നെറ്റിപ്പട്ട നിർമ്മാണം എന്നിവയിലാണ് പരിശീലനം. അപേക്ഷകർ 18-49 ഇടയിൽ പ്രായമുള്ളവരും സ്വന്തമായി സംരംഭം നടത്താൻ താല്പര്യമുള്ളവരുമായിരിക്കണം. BPL വിഭാഗം, കുടുംബശ്രീ എന്നിവയിലുള്ളവർക്ക് മുൻഗണന. ട്രെയിനിംഗ്, ഭക്ഷണം തുടങ്ങിയവ സൗജന്യം. വിശദ വിവരങ്ങൾക്കായി 09-945-24-5002 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
0: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ റേഡിയോ 91.2.

0: ഈ ബില്ലൊന്ന് നോക്കിയേ.
1: എന്തുവടി ഇത്?
0: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
1: എല്ലാത്തിനും വിലക്കുറവാണ്.
0: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
1: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
0: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
3: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
4: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
8: എവിടെ?
7: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
9: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് മെയ് 1 മുതൽ 10 വരെ. ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ, കൊട്ടിയം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350-ഓളം തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് ശമനമില്ലാതെ പകൽ ചൂട്. സൂര്യാഘാതത്തിനെതിരെ മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി ദുരന്ത നിവാരണ അതോറിറ്റി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 3 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, അശ്വിനി വൈഷ്ണവ്, ജിതേന്ദ്ര സിംഗ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിയറ്റ്നാം പ്രസിഡന്റ് ഹൈദരാബാദ് ഹൌസിൽ കൂടിക്കാഴ്ച നടത്തി. രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുന്നു. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ UDF സമീപിക്കുമെന്ന് നേതാക്കൾ അറിയിച്ചു. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികളും ചർച്ചകൾക്കായി എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ തമിഴക വെട്ടിക്കഴകം അധ്യക്ഷൻ ജോസഫ് വിജയ് സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കാൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കാണും. പശ്ചിമബംഗാളിലും അസമിലും പുതുച്ചേരിയിലും NDA സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരുകയാണ്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരം AKG സെന്ററിൽ പുരോഗമിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനുശേഷമുള്ള ആദ്യ യോഗമാണിത്. CPIM ജനറൽ സെക്രട്ടറി MA ബേബി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അവലോകനമാണ് യോഗത്തിലെ പ്രധാന ചർച്ചാ വിഷയം. കോട്ടയം ജില്ലാ പഞ്ചായത്ത് തൃക്കുടുത്താനം ഡിവിഷനിൽ ഉപതെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങുന്നു. തൃക്കുടുത്താനം ഡിവിഷൻ അംഗവും കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ വിനു ജോബ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചങ്ങനാശ്ശേരി മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ്. 6 മാസത്തിനുള്ളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. പശ്ചിമബംഗാളിൽ പുതിയ നിയമസഭ രൂപീകരിക്കുന്നതിനുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. വിജ്ഞാപനം ഗവർണർക്ക് കൈമാറി. അതേസമയം ഭവാനിപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഉൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര വിജ്ഞാന പങ്കാളികൾ EWG യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ബ്രിക്സ് തൊഴിൽ വർക്കിംഗ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട 4 മുൻഗണനാ വിഷയങ്ങളിലുടനീളം പ്രായോഗിക നയസമീപനങ്ങൾ, രാജ്യാനുഭവങ്ങൾ, സഹകരണ മേഖലകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ യോഗത്തിൽ നടക്കും. വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് സാമൂഹിക സംരക്ഷണവും ക്ഷേമ ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നതിലും ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, പോർട്ടബിൾ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയുടെ പങ്ക് ചർച്ച ചെയ്യും. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തവും ഉൾപ്പെടുത്തലും വർദ്ധിപ്പിക്കുക എന്നതാണ് യോഗത്തിലെ മറ്റൊരു അജണ്ട.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേഠ് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരുൾപ്പെടെയുള്ളവർ സമ്മേളനത്തിൽ പങ്കെടുക്കും. പഞ്ചാബിൽ അമൃതസറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശം അതീവ ജാഗ്രതയിലാണ്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും പരിശോധനയ്ക്കായി സാമ്പിളുകൾ ശേഖരിച്ചു. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷയുടെയോ പ്രാദേശിക ഭാഷയുടെയോ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMC ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. സംസ്ഥാനത്ത് പകൽ ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. അതേസമയം സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350 തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: രാവിലെ 7:05 കണ്ണൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് തീർത്ഥാടകരുമായി ഫ്ലൈയതീൽ എയർലൈൻസ് പറന്നുയർന്നത്. ആകെ 4,550 പേരാണ് ഇത്തവണ കണ്ണൂർ വിമാനത്താവളം വഴി ഹജ്ജിന് പോകുന്നത്. 13 സർവീസുകൾ ഫ്ലൈയതീൽ എയർലൈൻസ് നടത്തും. ഇന്ന് രാത്രി 10 മണിയോടെ 350 തീർത്ഥാടകരുമായി രണ്ടാമത്തെ സർവീസ് ഉണ്ടാകും. 14 വരെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഹജ്ജ് സർവീസ്. ഇന്നലെ ആരംഭിച്ച ഹജ്ജ് ക്യാമ്പ് സംസ്ഥാന കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉദ്ഘാടനം ചെയ്തു. ടെർമിനൽ കെട്ടിടത്തിന് സമീപമാണ് ക്യാമ്പ് സജ്ജീകരിച്ചിട്ടുള്ളത്.
0: വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കുന്നു. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. മൂന്നാർ പുഷ്പ

0: ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഇടുക്കിയിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന സഞ്ചാരികളെ കൂടി ആകർഷിക്കുന്ന രീതിയിലാണ് പുഷ്പമേള ഒരുക്കിയിട്ടുള്ളത്. മൂന്നാർ മലനിരകളിലെ തനത് പൂക്കൾക്കൊപ്പം വൈദേശിക പൂക്കളും മേളയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. 100,000-ത്തിലധികം ചെടികളിലായി 2,000-ത്തിലധികം പൂക്കളുടെ ശേഖരമാണ് ഇത്തവണത്തെ പ്രധാന ആകർഷണം. ഉദ്യാനത്തിൽ പുതുതായി നിർമ്മിച്ച ഇടുക്കി ജില്ലയിലെ 2-ാമത്തെ ഗ്ലാസ് വാച്ച് ടവർ, റെയിൻബോ റൈഡ്, മ്യൂസിക്കൽ ഫൌണ്ടൻ, സെൽഫി പോയിന്റുകൾ, 12D തിയേറ്റർ എന്നിവയുൾപ്പെടെ സഞ്ചാരികൾക്കായി നിരവധി കാഴ്ചകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെയ് 10 വരെ നീളുന്ന പുഷ്പമേളയിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രവേശനം.
0: കണ്ണൂർ സർവകലാശാലയിൽ പബ്ലിക് റിലേഷൻ ഓഫീസറായി നിയമനം ലഭിച്ച കാഴ്ച പരിമിതി നേരിടുന്ന ബി ജെ പ്രദീപ് ചുമതലയേറ്റു. രാജ്യത്ത് തന്നെ ആദ്യമായാണ് സർവകലാശാല PRO ആയി കാഴ്ച പരിമിതിയുള്ള വ്യക്തി നിയമിക്കപ്പെടുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് നഷ്ടത്തിലും നിഫ്റ്റി നേട്ടത്തിലും വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെ സഞ്ചരിക്കുന്ന വാണിജ്യ കപ്പലുകളെ പിന്തുണയ്ക്കുന്നതിനുള്ള പ്രോജക്ട് ഫ്രീഡം ദൌത്യം താൽക്കാലികമായി നിർത്തുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള എണ്ണ വില കുറഞ്ഞു. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 1.21% കുറഞ്ഞ് ബാരലിന് $108.54 വിലയിൽ നേരിയ കുറവുണ്ടായെങ്കിലും എണ്ണവിപണി ഇപ്പോഴും കടുത്ത പ്രതിസന്ധിയിലാണ്. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ഐക്യരാഷ്ട്രസഭയുടെ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യകക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധമുൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോകൾ കാരണം ഐക്യരാഷ്ട്രസഭാ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം മെയ് 10 ഇന്ത്യൻ സംവിധാനങ്ങൾ പാകിസ്ഥാൻ തടസ്സപ്പെടുത്തിയെന്ന തരത്തിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് സംസാരിക്കുന്ന വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ചതാണെന്ന് PIB വസ്തുതാ പരിശോധന വിഭാഗം കണ്ടെത്തി. ഇത്തരം വീഡിയോകൾ വിശ്വസിക്കരുതെന്നും സംശയാസ്പദമായ ഉള്ളടക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ 8799-71-1259 എന്ന നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കണമെന്നും PIB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ടോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് സർവീസിന് തുടക്കമായി. 350-ഓളം തീർത്ഥാടകരുമായി ആദ്യ വിമാനം പുറപ്പെട്ടു. സംസ്ഥാനത്ത് ശമനമില്ലാതെ പകൽ ചൂട്. സൂര്യാഘാതത്തിനെതിരെ മുൻകരുതൽ നിർദ്ദേശങ്ങളുമായി ദുരന്ത നിവാരണ അതോറിറ്റി. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ്, പഞ്ചാബ് കിങ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ. ഇത് എന്റെ റേഡിയോ 91.2.
3: ഏറ്റവും മികച്ച സമ്മാനം അച്ഛനും അമ്മയ്ക്കും വേണ്ടി സരിഗമ കാർവ.
4: പറയട്ടെ.

0: ഹൃദയ ഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പേരെ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: രണ്ടാമന്റെ ഇന്ത്യ സന്ദർശനം. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, തമിഴ്നാട്, പശ്ചിമബംഗാൾ, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരളത്തിൽ നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം മന്ത്രിസഭാ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കുമെന്ന് യുഡിഎഫ് നേതാക്കൾ അറിയിച്ചു. സർക്കാർ രൂപീകരണത്തിനുള്ള നിരീക്ഷകരായി എഐസിസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്, ട്രഷറർ അജയ് മാക്കൻ എന്നിവരെ കോൺഗ്രസ് നേതൃത്വം നിയോഗിച്ചു. മുഖ്യമന്ത്രി ആര് എന്നതടക്കമുള്ള നിർണായക കാര്യങ്ങളിൽ തീരുമാനമാകേണ്ട സാഹചര്യത്തിൽ സംസ്ഥാനത്തു നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഈ ദിവസങ്ങളിൽ ഡൽഹിയിലെത്തി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയേക്കും. തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെയുള്ള ആദ്യ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. പരാജയത്തിന്റെ പ്രാഥമിക വിലയിരുത്തലാണ് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിന്റെ മുഖ്യ അജണ്ട. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് ടി വി കെ നേതാവ് ജോസഫ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സന്ദർശിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ ടി വി കെയിൽ നിന്നും 108 സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118 കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുടെ പിന്തുണയ്ക്കായി ടി വി കെ ചർച്ച ആരംഭിച്ചു. പിന്തുണ നൽകുന്ന കാര്യം പാർട്ടി യോഗത്തിനുശേഷം തീരുമാനിക്കുമെന്ന് കോൺഗ്രസ് വക്താവ് ഗിരീഷ് ചോദങ്കർ അറിയിച്ചു. ടി വി എക്ക് പിന്തുണ നൽകുന്നത് സംബന്ധിച്ച് എ എ ഡി എം കെയിൽ ചർച്ച നടക്കുന്നതായി പാർട്ടി നേതാവും നിയുക്ത എംഎൽഎയുമായ ലീമ റോസ് വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കേന്ദ്ര നിരീക്ഷകനായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷായെ നിയോഗിച്ച ബിജെപി നേതൃത്വം. സഹനിരീക്ഷകനായി ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെയും നിയോഗിച്ചു. അതിനിടെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്നുള്ള തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജിയുടെ പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് ബിജെപി നേതാക്കൾ രംഗത്തുവന്നു. ജനങ്ങളുടെ വിധി അംഗീകരിക്കാൻ തൃണമൂൽ കോൺഗ്രസ് വിസമ്മതിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ക്രമസമാധാനം നിലനിർത്താൻ ചീഫ് സെക്രട്ടറിക്കും ഡിജിപിക്കും കേന്ദ്ര സായുധ പോലീസ് സേനയ്ക്കും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തെ തുടർന്നുണ്ടായേക്കാവുന്ന അക്രമ സംഭവങ്ങൾ കർശനമായി തടയണമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. അസമിൽ ഭരണ തുടർച്ച ഉറപ്പിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ 126 സീറ്റുകളിൽ 102 നേടിയാണ് എൻഡിഎ വീണ്ടും അധികാരത്തിലെത്തുന്നത്. അസമിൽ കേന്ദ്ര നിരീക്ഷകനായി കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയെയും സഹനിരീക്ഷകനായി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയെയുമാണ് ബിജെപി നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. പുതുച്ചേരിയിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും നിർമ്മൽകുമാർ സുരാനയുമാണ് നിരീക്ഷകർ. പശ്ചിമബംഗാൾ, അസം, കേരളം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിജയിച്ച സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ അടങ്ങിയ വിജ്ഞാപനമാണ് പുറപ്പെടുവിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ 19 ജില്ലകളെ ഉൾക്കൊള്ളുന്ന റെയിൽവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതിനെ സ്വാഗതം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ പദ്ധതികൾ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യങ്ങളും സാമ്പത്തിക വളർച്ചയും വർദ്ധിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33 നിന്ന് 37 ഉയർത്താനുള്ള തീരുമാനം രാജ്യത്തിന്റെ ജുഡീഷ്യൽ സംവിധാനത്തെ ശക്തിപ്പെടുത്തുമെന്നും ജനങ്ങൾക്ക് വേഗത്തിലുള്ള നീതി ഇതിലൂടെ ഉറപ്പാക്കാനാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ രണ്ടാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. രണ്ടു ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരടക്കം സമ്മേളനത്തിൽ പങ്കെടുക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് പ്രതിഷേധം നടക്കുന്നത്. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വെയിലിൽ നിന്ന് സംരക്ഷണം നൽകാൻ പാലക്കാട് ജില്ലയിലെ വാണിയംകുളം കന്നുകാലി ചന്തയിൽ ഒരുക്കിയിരിക്കുന്ന താൽക്കാലിക സംവിധാനം വിപുലീകരിക്കാൻ തീരുമാനിച്ച് വാണിയംകുളം പഞ്ചായത്ത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: കാലിച്ചന്ത നവീകരണത്തിന്റെ ഭാഗമായി കന്നുകാലികൾക്ക് വേനലിൽ വെയിൽ ഏൽക്കാതിരിക്കാൻ താൽക്കാലിക പന്തൽ ഒരുക്കിയിരുന്നു. ഇത് മറ്റു ഭാഗങ്ങളിൽ കൂടി വിപുലീകരിക്കാനാണ് തീരുമാനം. ചന്തയുടെ നിലം കോൺക്രീറ്റ് ചെയ്തും കാലികളെ കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് വിശ്രമിക്കാനും സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. കാലികൾക്ക് വെള്ളം നിറയ്ക്കാനുള്ള കൂടുതൽ തൊട്ടികൾ സ്ഥാപിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ കാലിച്ചന്തയായ വാണിയംകുളത്ത് കേരളത്തിനകത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് കാലികളെയാണ് എല്ലാ ആഴ്ചയും കച്ചവടത്തിനായി എത്തിക്കുന്നത്.
0: പഞ്ചാബിൽ അമൃത്സറിലെയും ജലന്ധറിലെയും കരസേന BSF മേഖലയ്ക്ക് സമീപം ഇരട്ട സ്ഫോടനം. ഇന്നലെ രാത്രിയുണ്ടായ സ്ഫോടനങ്ങളിൽ ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും പ്രദേശത്ത് അതീവ ജാഗ്രത തുടരുകയാണ്. ബോംബ് സ്ക്വാഡും ഫോറൻസിക് സംഘങ്ങളും സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. പ്രോജക്ട് ഫ്രീഡം താൽക്കാലികമായി നിർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുറഞ്ഞു. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില 1.21% താഴ്ന്ന് ബാരലിന് 108.54 US ഡോളറിലെത്തി. ഹോർമുസിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സൈനിക അകമ്പടിയോടെ മോചിപ്പിക്കുന്നതിനുള്ള US നടപടിയാണ് പ്രോജക്ട് ഫ്രീഡം. കേരളത്തിൽ പകൽച്ചൂടിന് ശമനമില്ല. സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പകൽ 11 മുതൽ 3 മണിവരെ തുടർച്ചയായി വെയിലേൽക്കുന്നത് ഒഴിവാക്കണം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 163 പോയിന്റ് താഴ്ന്ന് 76,854, നിഫ്റ്റി 10 പോയിന്റ് നഷ്ടത്തിൽ 24,022 വ്യാപാരം തുടരുന്നു. ഓഹരി വിപണികൾ നേട്ടത്തിലാണ് ഇന്ന് വ്യാപാരം ആരംഭിച്ചത്. സ്വർണവില കൂടി. പവന് 1,560 രൂപ വർദ്ധിച്ച് 1,10,960 രൂപയും ഗ്രാമിന് 13,870 രൂപയുമാണ് ഇന്നത്തെ വില. ഹോർമുസിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ട് ഐക്യരാഷ്ട്രസഭ പ്രമേയം മുന്നോട്ടുവച്ച് അമേരിക്കയും ഗൾഫ് സഖ്യ കക്ഷികളും. കപ്പലുകളെ ആക്രമിക്കുകയോ നിയമവിരുദ്ധമായി ടോൾ ഈടാക്കുകയോ ചെയ്യുന്നത് തുടർന്നാൽ ഇറാൻ ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കരട് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു. നേരത്തെ ചൈനയുടെയും റഷ്യയുടെയും വീറ്റോ കാരണം യുഎൻ പ്രമേയം പരാജയപ്പെട്ടിരുന്നു. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജിയും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് ഇയും ബീജിംഗിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് കടലുടുക്ക് തുറക്കാനും യുദ്ധം അവസാനിപ്പിക്കാൻ US ഒരു കരാറിലെത്താനും ഇറാനുമേൽ സമ്മർദ്ദം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കൂടിക്കാഴ്ച. ഇറാനെതിരായുള്ള US സൈനിക നടപടികൾ അവസാനിച്ചുവെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ പ്രഖ്യാപിച്ചതിനെ തൊട്ടുപിന്നാലെയാണ് അരാഗ്ജിയുടെ സന്ദർശനം. രാജ്യത്തെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിദ്യാഭ്യാസത്തിൽ മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും സജീവ പങ്കാളിത്തം, ചെറിയ ക്ലാസുകളിൽ മാതൃഭാഷ പ്രാദേശിക ഭാഷയുടെയും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് SMC യുടെ ലക്ഷ്യം. പ്രധാന വാർത്തകൾ വീണ്ടും. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമിന് രാഷ്ട്രപതി ഭവനിൽ ഊഷ്മള സ്വീകരണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഊർജ്ജിതം. ഫലം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയ്ക്ക് കീഴിലുള്ള തൊഴിൽ പ്രവർത്തക സമിതിയുടെ 2-ാമത്തെ യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കും. പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC ചെന്നൈയിൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
2: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
1: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ? നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
1: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് മെയ് 1 മുതൽ 10 വരെ ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
2: +1+2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകൾ ഏറ്റവും കൂടുതൽ A+ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
4: എവിടെ?
3: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
5: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ. ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ, കൊട്ടിയം.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
7: Radio 91.2.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
2: ആണോ? ഞാൻ പറയട്ടെ.
3: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടുസാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: നിങ്ങളുടെ മനസ്സിലിണങ്ങിയ ശബ്ദം എന്റെ റേഡിയോ 91.2.

എപ്പോഴും എവിടെയും കൂട്ടായി. 8 റേഡിയോ 91.2.

0: മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

കൂറ്റില് പാട്. ചോര തുപ്പു പാര വെക്കാൻ പാലമിട്ട മാറി

0: ഇംഗ്ലണ്ട് റാണിയുടെ കാണാതായ അപർണപ്പെട്ടി മാലിന്യ കൂമ്പാരത്തിൽ നിന്ന് കണ്ടെത്തിയെന്ന് തലയ്ക്ക് വെളിവുള്ള ആരെങ്കിലും അവിടെ കൊണ്ടിടുവോ? അല്ല ഏട്ടാ,
1: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
2: എവിടെ?
1: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
3: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: +1+2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: സംഗീതത്തിന്റെ മധുരമൊഴികളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ സ്വന്തം പരിപാടി ഗാനമഞ്ജരി, അതായത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ മനോഹരമായ വേളയിൽ ഹൃദയത്തെ സ്പർശിക്കുന്ന ഗാനങ്ങളും മനസ്സിനെ പുൽകുന്ന സംഗീത നിമിഷങ്ങളും നിങ്ങളോടൊപ്പം പങ്കിടാൻ ഞാൻ എത്തിയിരിക്കുകയാണ്. അർജുനീതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഗാനമഞ്ജരിയിൽ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700912. അപ്പോൾ വേഗം വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. നിങ്ങളുടെ കൂടുതൽ കൈ ഞാനിവിടെ കാത്തിരിക്കുകയാണ്.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
4: ആണോ? ഞാൻ പറയട്ടെ.
5: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
8: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർ നിനി മാമ്പഴത്തിന്റെ മാധുര്യം 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് മെയ് 1 മുതൽ 10 വരെ ഓൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
3: +1 +2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകൾ ഏറ്റവും കൂടുതൽ A+ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
5: അച്ഛാ, ഒച്ച വെക്കല്ലേ, എന്റെ കണ്ണു പോയടി മോളെ.
6: കണ്ണു പോയതല്ല, കറണ്ട് പോയതാ. നിങ്ങളുടെ വരുമോ?
7: ഇങ്ങനെ കറണ്ട് പോകാൻ നമ്മളും കാരണക്കാരാണ് കേട്ടോ. രാത്രി കാലങ്ങളിൽ നമ്മൾ AC, ഇലക്ട്രിക് വാഹന ചാർജിങ്, ഇൻഡക്ഷൻ കുക്കർ, ഓവൻ ഇങ്ങനെ ലോഡ് കൂടിയ ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ പ്രദേശത്തെ ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുകയും ഫ്യൂസ് പോവുകയും ചെയ്യുന്നു. തന്മൂലം നമുക്ക് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നു. ഇതിനൊരു പരിഹാരമില്ല എന്ന് ചോദിച്ചാൽ, പകൽ സമയത്ത് സോളാർ വൈദ്യുതി നല്ല ലഭ്യമാണ്. ഈ വാഹന ചാർജിങ്ങും ഉള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും പകൽ സമയത്ത് മാത്രം ഉപയോഗിക്കാൻ ശ്രമിക്കുക. രാത്രി സമയത്ത് ആവശ്യമായ ലൈറ്റ്, ഫാന്, AC എന്നിവയ്ക്ക് വൈദ്യുതി ലഭ്യമാകുന്നത് സഹായിക്കും. നമ്മൾ ഓരോരുത്തരും ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഈ വേനൽരാത്രികൾ തടസ്സമില്ലാതെ കടന്നു പോകണം. ഇതൊരു ചെറിയ ഉറപ്പെടുത്തലാണ്, കാരണം വളരെ വിലപ്പെട്ടത്. അവർ പങ്കുവച്ചത് അർജുൻ ഇതിനാണ്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക.
8: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
7: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹാർദവുമായ സ്വാഗതം. ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ചരിയിലേക്ക്. ഗാനമഞ്ചരിയിൽ വിളിക്കേണ്ട നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം.
9: ഹലോ, നമസ്കാരം.
7: നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? സജിയാണ്.
9: സജിച്ചേട്ടാണോ?
7: ഇന്ന് ഏത് പാട്ടാ ഗാനമഞ്ചരിയിൽ പ്ലേ ചെയ്തരേണ്ടത്?
9: ഇന്ന് ഭീഷ്മാചാര്യണോ?
7: ഓക്കെ, ആ പാട്ട് ഇന്ന് ആർക്കുണ്ട് ഡെഡിക്കേഷൻ?
9: എന്റെ
7: റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഇത് നമുക്ക് അതിനോടൊപ്പം ഒരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ രേഷ്മയാണ്. എനിക്ക് വേക്കപ്പ് സൈഡിൽ എന്ന സിനിമയിലെ ഇക്താര എന്ന സോങ് വെച്ച് തരുമോ? സോങ് വെച്ച് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു, പ്ലീസ് വെച്ച് തരണേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രേഷ്മയ്ക്ക് വേണ്ടി ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: നിങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയിലേക്ക്. ഗാനമഞ്ചിരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ആരും മറന്നു പോകരുത്, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കൂ, ഞാൻ വെച്ച് തരാനായിട്ട് ഇവിടെ കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം.
1: ഹലോ, നമസ്കാരമുണ്ട്.
0: ഹലോ നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഇത് കണ്ണൂർ ജില്ലയിലെ
0: മനസ്സിലായി അല്ലേ?
1: സന്തോഷമുണ്ട്.
0: അവിടെ എങ്ങനെയുണ്ട്, സുഖമാണോ?
1: ആ, ഇവിടെ സുഖമാണ് നല്ല. പിന്നെ ഇന്നലെയും മിനിഞ്ഞാന്ന് നല്ല ഇടിയും മിന്നലും കാറ്റൊക്കെ ആയിട്ട് ഒരു അല്പം ഒരു തണുപ്പ് കിട്ടി,
0: ആണല്ലേ,
1: ചൂടിന് ഒരു ആശ്വാസം കിട്ടി. പിന്നെ ഇന്ന് ഞാൻ വിളിക്കാൻ കാരണം വെച്ചാല് ഈ പിന്നെ ഈ 9th എന്റെ മകളുടെ വിഷ്ണുപ്രിയയുടെ ജന്മദിനാണ്.
0: ഹാപ്പി ബർത്ത്ഡേ പറയൂ കേട്ടോ.
1: തീർച്ചയായിട്ടും പറയാം. അപ്പൊ അതിനോട് അനുബന്ധിച്ചിട്ട് മോക്ക് ഒരു പാട്ട് കൊടുക്കൂലേ?
0: പിന്നെ തീർച്ചയായിട്ടും.
1: അപ്പം മോക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ടായത്, ആ പാട്ട് ഞാൻ ചോദിച്ചോട്ടെ?
0: ആ, പറഞ്ഞോളൂ.
1: നമ്മുടെ അനിയത്തിപ്പുറം എന്ന സിനിമയില്ലേ, അതിനകത്തൊരു പാട്ടതാ, വെന്നില കടപ്പുറത്ത് എന്നൊരു പാട്ടില്ലേ,
0: അതെ,
1: ആ പാട്ട് നമ്മൾ കുറച്ചായിരുന്നു ആസ്വദിച്ചിട്ടത്.
0: കുറെ നാളായി.
1: അപ്പൊ ആ പാട്ട് എന്റെ മകൾ വിഷ്ണുപ്രിയ 9th പിറന്നാൾ ആഘോഷിക്കുന്ന അവൾക്ക് പിറന്നാൾ സമ്മാനമായി ഈ പാട്ട്
0: ഈ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ പറയൂ കേട്ടോ.
1: തീർച്ചയായിട്ടും അവൾ കേൾക്കുന്നുണ്ട്.
0: ഓക്കെ,
1: പറഞ്ഞോളാം.
0: യെസ്, നമുക്ക് അതിനോടൊപ്പം ഒരു മെസ്സേജും കൂടി ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് അനിയൻ ബാബ ചേട്ടൻ ബാബ എന്ന സിനിമയിലെ മീഴിനീരിൻ കായൽ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് വിനു ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം ആസ്വദിക്കാം.
2: നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

0: യെസ് നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയിൽ ഇപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള പാട്ടാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത് അല്ലേ. ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളായി കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700921. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് വിട്ടോളൂ. നിങ്ങളുടെ മെസ്സേജൊക്കെ വായിക്കാനും നിങ്ങളുടെ കോളുകളൊക്കെ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചതായിട്ട് ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ്. വേഗം തന്നെ വിളിച്ചോളൂ, നമ്പർ ഞാൻ ഒന്നുകൂടി പറയാം. 9544700921. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ.

0: ഏറ്റവും നല്ലൊരു പാട്ട്.
1: സുലേഖ മനസ്സിൽ നിന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും നല്ലൊരു പാട്ട് നമ്മൾ വെച്ചിരുന്നതായിരിക്കും. ഇന്നാരെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
0: നമ്മൾ കേൾക്കുന്ന
1: എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഇതാ നമുക്കൊരു മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. അപ്പോൾ രാജീവേട്ടന് വേണ്ടുന്ന പാട്ട് ഉന്നതങ്ങൾ എന്ന പടത്തിലെ എം ജി അണ്ണനും ചിത്രചേച്ചിയും പാടി മനോഹരമാക്കിയ മണിപ്പന്തൽ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനോടൊപ്പം ആ പാട്ടും കേട്ടിട്ട് വരാം.

0: ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: നല്ല രണ്ട് പാട്ടൊക്കെ കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഗാനമഞ്ചരിയിൽ നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544-7009012. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ, ഗാനമഞ്ചരി.
0: ഗാനമഞ്ചരിയാണ് ഇത്. ആരാണ് സംസാരിക്കുന്നത്? അമീൻ. അമീൻ പറഞ്ഞോളൂ. മാർഗഴിയെ മല്ലികെ, ആ പാട്ട്. അതെ, ഇന്ന് ആർക്ക് വേണ്ടിയാ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന? നമ്മള്
1: അനിയന് വേണ്ടി.
0: അനിയന്? അനിയന്റെ പേരെന്താണ്?
1: അമൽ.
0: അമൽ, അപ്പോൾ അമലിന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ഇതായതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജ് കൂടെ വായിച്ചിട്ട് പോകാം. ഹായ്, ഞാൻ ജയശ്രീ, എൻ്റെ കൂട്ടുകാരി മനുജയുടെ പിറന്നാണ്. അപ്പോൾ മനുജ ചേച്ചിക്ക് എല്ലാവിധ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേയും നമ്മൾ നേരിയാണ് എൻ്റെ റേഡിയോ 91.2 എല്ലാ ക്രൂ മെമ്പേഴ്സിൻ്റെയും. അപ്പോൾ മനുജ ചേച്ചിക്ക് വേണ്ടിയാണ് ജയശ്രീ ചേച്ചി ഇന്ന് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. പള്ളിച്ചട്ടമ്പി എന്ന സിനിമയിലെ കാട്ടുചമ്പകം പൂത്തോളം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്തതിനായിട്ട് കൂടെയുള്ളത് ആർജെ നിതിനാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ 9544 7000 9002. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: നന്ദു.
0: നന്ദു, ഇത് എവിടുന്ന വിളിക്കുന്നേ?
1: പുത്തുന്തിരിയിൽ നിന്ന്.
0: നന്ദുവിന് ഏത് പാട്ടാ വേണ്ടേ?
1: മഴയല്ലേ?
0: ആ പാട്ട് വേണല്ലേ. അപ്പോൾ നന്ദുവിന് വേണ്ടി ആ പാട്ട് പ്ലേ ചെയ്തരാം കേട്ടോ. ആ, നിതിനാണ്, നിതിനാണ്. ഇത് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ പാട്ട്? എനിക്ക് വേണ്ടി. ഓ, താങ്ക് യു, താങ്ക് യു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ.
0: അങ്ങനെ ഇതിനോടൊപ്പം നമുക്കൊരു മറ്റൊരു മെസ്സേജും ഉണ്ട്. എന്റെ മനസ്സിലൊരു നാണം ഈ ഗാനം ഒന്ന് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുനിലേട്ടനാണ് ചോദിച്ചിരിക്കുന്നത് പള്ളിമേൽ നിന്നും. അപ്പോൾ ചേട്ടന് വേണ്ടി ഈ പാട്ടും ഇതിനോടൊപ്പം നമുക്ക് കേൾക്കാം.

0: തലശ്ശേരി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
3: എവിടെ?
2: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
4: സമ്മർനിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ, കൊട്ടിയം.
5: പോച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: എന്താ ചൂട്! ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
9: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
8: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
10: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

വീണ്ടും നമ്മളിവിടെ തിരികെ എത്തിയിരിക്കുകയാണ് ഗാനമഞ്ജരിൽ. അതെ, ഇത് എൻ്റെ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയോടൊപ്പം ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കണമെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ. എൻ്റെ റേഡിയോ 81.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-4700-912. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ, ആ ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ മനസ്സിലായി മനസ്സിലായി, പറഞ്ഞോളൂ ചേട്ടാ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കണ്ണൂരിൽ നിന്ന്. ചേട്ടാ അവിടെ മഴയൊക്കെ ഉണ്ടോ? മഴയില്ല, പക്ഷെ ഇവിടെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. എവിടാണ്? ഡ്രൈവിംഗിലാണല്ലേ. അപ്പോൾ ഡ്രൈവ് സൂക്ഷിച്ചൊക്കെ ഡ്രൈവ് ചെയ്യാട്ടോ. ആ ഓക്കെ ഓക്കെ ഓക്കെ, ആ അത് മതി, നമുക്ക് അത് കേട്ടാ മതി. അപ്പോൾ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? കാറ്റിനെ മറക്കണ്ട. ഓ അടിപൊളി പാട്ടാണ്. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഇന്ന് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണല്ലേ, എല്ലാവർക്കും വേണ്ടി. ഓക്കെ, എല്ലാവർക്കും വേണ്ടി നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹലോ, ആയ മുഹമ്മദ് ഫ്രം കരുനാഗപ്പള്ളി. എനിക്ക് ഒരു ദിനം എന്ന സോങ് വെച്ച് തരണം, ആൽബം സോങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഇന്ന് കൂടെയുള്ളത് ആർജെ നിതിനാണ്. അവൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, എന്റെ പേര് സന്തോഷ്.
0: അശ്വിൻ സന്തോഷ്, പറഞ്ഞോളൂ, ഇത് എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ തഴവ.
0: മഴ പെയ്തോ അശ്വിനെ അവിടെ?
1: ഇപ്പൊ
0: പെയ്യോ? ചാറ് പോലും ചെയ്തില്ലേ ഇന്ന്?
1: ചെറുതായിട്ട് ഇപ്പൊ
0: ചാറില്ലേ. ഓക്കെ, ഇനി ഏത് പാട്ടാ അശ്വിന് വേണ്ടേ?
1: വാഴ സിനിമയ്ക്കകത്തെ
0: പേരെന്താണ്?
1: അമൃത സന്തോഷ്.
0: അപ്പോൾ അമൃത സന്തോഷിനും അശ്വിൻ സന്തോഷിനും ഇന്ന് വേണ്ടി നമ്മൾ ആ പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ. നമുക്കൊരു മെസ്സേജ് ഉണ്ട്, രാജി കോഴിക്കോട് സൗത്ത് നിന്നാണ്. അപ്പോൾ ചേച്ചി ചോദിച്ചിരിക്കുന്നത് ഒരു ആൽബം സോങ് ആണ്, പരിചയമേറെ ഇല്ലെങ്കിലും നീ പറയരുത് എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

അങ്ങനെ നമ്മൾ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയിൽ നിന്ന് കൂടെയുള്ളത് അർജുൻ നിതിനാണ്. നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, ആ മെസ്സേജ് വായിക്കാം. ഞാൻ ശ്യാമാണ് വെറ്റമുക്കിൽ നിന്നും. എനിക്ക് അംശം എന്ന ആൽബത്തിലെ പാട്ട് വെച്ച് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ പാട്ട് കേൾക്കാം. ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൂടി ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ ചക്കോളിൽ നിന്നും ശരത്താണ്. എനിക്ക് ബാബാ കല്യാണി എന്ന സിനിമയിലെ കൈനിറയെ വെണ്ണതരം എന്ന പാട്ട് ഒന്ന് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ശരത്തിന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും ആസ്വദിക്കാം.

பேசிட்டு இருக்கியா நீ?

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചേരിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കാണ്. അപ്പോൾ ഇന്ന് ഗാനമഞ്ചേരിയിലേക്ക് വിളിച്ചവർക്കും എന്നെ കേട്ടുകൊണ്ടിരുന്നവർക്കും ഇന്ന് മെസ്സേജ് അയച്ചവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കും എന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ പറയുകയാണ്, തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേ ഇരിക്കൂ. ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 only at Lulu Daily Dreams Mall Kottayam.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൌകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
7: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിയവർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815.
8: വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത, 10 ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സാങ്കേതികവിദ്യ, ഡിജിറ്റൽ പേയ്മെന്റ്, സംസ്കാരം, ടൂറിസം, പൊതുമേഖലാ ഓഡിറ്റ് തുടങ്ങി വിവിധ മേഖലകളിൽ ഇന്ത്യയും വിയറ്റ്നാമും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചും ഇരു നേതാക്കളും ചർച്ച നടത്തി. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചതിനും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യൻ ജനതയ്ക്കൊപ്പം നിന്നതിനും വിയറ്റ്നാമിന് പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യയുടെ ആക്ട് ഈസ്റ്റ്, ഇന്തോ പസഫിക് നയങ്ങളിൽ വിയറ്റ്നാമിന് വലിയ പ്രാധാന്യമുണ്ടെന്നും പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിലൂടെ സമാധാനത്തിനും സുസ്ഥിരതയ്ക്കുമായി ഇരു രാജ്യങ്ങളും നിലകൊള്ളുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ത്യയുടെ UPI പേയ്മെന്റ് സംവിധാനത്തെയും വിയറ്റ്നാമിന്റെ അതിവേഗ പേയ്മെന്റ് സംവിധാനത്തെയും ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചതായും ശ്രീ മോദി പറഞ്ഞു.
9: കൾച്ചർ, കണക്ടിവിറ്റി ഓർ കപ്പാസിറ്റി ബിൽഡിംഗ് സെക്യൂരിറ്റി, സസ്റ്റൈനബിലിറ്റി ഓർ സപ്ലൈ ചെയിൻ റെസിലിയൻസ് ഹർ ക്ഷേത്രമേ ഹമാരാ സഹയോഗ് നയ സ്തര പർ പഹുചേഗാ. ഫ്രണ്ട്സ്, ഭാരത് ഓർ വിയറ്റ്നാം കാ ബൈലേറ്ററൽ ട്രേഡ് പിച്ചലെ ഏക ദശക് മേ ഡബൽ ഹോക്കർ $16 billion തക് പഹുച്ച് ചുക്കാ ഹൈ. 2030 തക് ഇസെ $25 billion തക് പഹുച്ചാനേ കേ ലിയേ ഹംനേ ആജ് കൈ മഹത്വപൂർണ നിർണയ ലിയേ ഹൈ.
8: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. നിയുക്ത MLA മാരുടെ ആദ്യ നിയമസഭാ കക്ഷിയോഗം KPCC ആസ്ഥാനത്ത് നാളെ രാവിലെ ചേരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
10: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ ചേരുമെന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തുന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നിരീക്ഷകർ നിയുക്ത MLA മാരുമായി ചർച്ചകൾ നടത്തി അഭിപ്രായ രൂപീകരണം ഉണ്ടാക്കിയ ശേഷമായിരിക്കും ഔപചാരിക നിയമസഭാ കക്ഷിയോഗം. അതിനിടെ മന്ത്രിമാരുടെ കാര്യത്തിൽ മറ്റ് ഘടകകക്ഷികളുമായും നിരീക്ഷകർ ചർച്ച നടത്തും. ഇവയ്ക്കെല്ലാം ശേഷമാകും UDFന്റെ നിയമസഭാ കക്ഷിയോഗം ചേർന്ന നേതാവിനെ തെരഞ്ഞെടുക്കുകയും തുടർന്ന് ഗവർണറെ സന്ദർശിച്ച് മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുക. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവും മുൻ KPCC പ്രസിഡന്റുമായ രമേശ് ചെന്നിത്തല, നിലവിലെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഉണ്ടെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം മറ്റൊരു മുതിർന്ന കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ നിലവിൽ പാർലമെന്റ് അംഗമാണ്.
8: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ കണ്ട് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. 108 സീറ്റിൽ വിജയിച്ച് തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ TVKക്ക് കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിന് വേണ്ട ഭൂരിപക്ഷം 118. DMK സഖ്യത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 5 വിജയിച്ച കോൺഗ്രസ് TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചതിൽ DMK നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. TVKയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് DMK സഖ്യകക്ഷിയായ VCKയും അറിയിച്ചിട്ടുണ്ട്. AIADMKയിലെ ഒരു വിഭാഗം MLA മാരും TVKയെ പിന്തുണയ്ക്കാൻ താൽപര്യപ്പെടുന്നതായാണ് റിപ്പോർട്ടുകൾ. പശ്ചിമബംഗാളിലെ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഈ മാസം 9 ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള മുതിർന്ന ബിജെപി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതടക്കമുള്ള നടപടികൾക്ക് നേതൃത്വം നൽകുന്നതിനായി മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിലെത്തും. നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായത് അപ്രതീക്ഷിത പരാജയമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും അഭിപ്രായം കേട്ട് ആവശ്യമായ തിരുത്തലുകൾ വരുത്തും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും യോഗം ചേരുമെന്നും പ്രവർത്തകർക്ക് സ്വതന്ത്രമായ അഭിപ്രായം പറയാൻ അവസരമൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവധി പൂർത്തിയായതിനെ തുടർന്ന് 15 കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണറുടെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 174(2)(b) പ്രകാരമാണ് നടപടിയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
8: രാജ്യത്ത് ഗാർഹിക എൽപിജി വിതരണം സാധാരണ നിലയിലാണെന്നും പാചകവാതക ക്ഷാമം റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ. വാണിജ്യ സിലിണ്ടർ വിതരണം 70% വരെ ഉറപ്പാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പെട്രോളിയം മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരായി തുടരുന്നുവെന്നും കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളിൽ ഒരുവിധ അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2 യോഗം തിരുവനന്തപുരത്ത് ഇന്ന് ആരംഭിച്ചു. 2 യോഗത്തിൽ ബ്രിക്സ് സംഘരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. സാമൂഹിക സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തൽ, തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളാണ് യോഗത്തിൽ നടക്കുന്നത്. അഖിലേന്ത്യാ സൈനിക് സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ സമ്മേളനം നാളെയും മറ്റന്നാളും തിരുവനന്തപുരത്ത് നടക്കും. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിക്കും. വാണിജ്യ പാചകവാതക സിലിണ്ടറിന്റെ വില വർധനയിൽ സംസ്ഥാന വ്യാപകമായി ഇന്ന് ഹോട്ടലുകൾ അടച്ചിട്ട് പ്രതിഷേധം. 19 കിലോ സിലിണ്ടറിന് 993 രൂപ കൂടിയതിലാണ് ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നത്. ഹോട്ടലുകൾ അടഞ്ഞുകിടക്കുന്നത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ദുരിതമുണ്ടാക്കിയെന്നാണ് ജില്ലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. ഓൺലൈൻ ഭക്ഷണ വിതരണവും തടസ്സപ്പെട്ടിട്ടുണ്ട്. വിവിധ ജില്ലകളിൽ സംഘടനയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടന്നു. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ചെയർപേഴ്സണായി ശശി ശേഖർ വെമ്പതിയെ നിയമിച്ച് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം. 3 വർഷത്തേക്കാണ് നിയമനം. പ്രസാർഭാരതി സിഇഒ അടക്കമുള്ള പദവികൾ വഹിച്ചിട്ടുണ്ട്. പ്രസൂൺ ജോഷി പ്രസാർഭാരതി ചെയർപേഴ്സണായതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് ശശി ശേഖർ വെമ്പതിയുടെ നിയമനം. പത്തനംതിട്ട ജില്ലയിൽ വേനൽ കടുത്തതോടെ വഴിയോരങ്ങളിൽ സജീവമായി കരിമ്പിൻ ജ്യൂസ് വിൽപ്പനക്കാർ. കടുത്ത വേനലിൽ സംസ്ഥാനം വലയുമ്പോൾ യാത്രക്കാർക്ക് ആശ്വാസമാവുകയാണിവർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
11: വേനൽ കടുത്തതും നാരങ്ങയ്ക്കും തണ്ണിമത്തനും വില വളരെ കൂടിയതും പത്തനംതിട്ട ജില്ലയിൽ കരിമ്പിൻ ജ്യൂസ് വഴിയോര വിൽപ്പനക്കാർ സജീവമാകുന്നതിന് കാരണമായിട്ടുണ്ട്. ജില്ലയിൽ കരിമ്പിൻ കൃഷി ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യാപകമാണെങ്കിലും ഓണം വിപണി ലക്ഷ്യമിട്ട് ശർക്കര ഉൽപാദനത്തിനായാണ് കൃഷി നടത്തുന്നത്. കരിമ്പിൻ ജ്യൂസിനായുള്ള കരിമ്പെത്തുന്നത് കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. കരിമ്പിൻ ജ്യൂസ് വിൽപ്പനയിൽ ആരോഗ്യവകുപ്പിന്റെ അടക്കം പരിശോധന കൃത്യമായി നടക്കേണ്ടതുണ്ട്.
8: തൃശൂർ ചെറുതുരുത്തിയിൽ കുഴഞ്ഞുവീണ് മരിച്ച 7 വയസ്സുകാരിയുടെ മരണം പേവിഷബാധയെ തുടർന്നാണെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. വെട്ടിക്കാട്ടിരി സ്കൂളിലെ 1 ക്ലാസ് വിദ്യാർത്ഥിനിയായ സൻഹ മെഹ്റിനാണ് കഴിഞ്ഞ മാസം 28 ബന്ധുവീട്ടിലേക്കുള്ള യാത്രക്കിടെ പെട്ടെന്ന് കുഴഞ്ഞുവീണ് മരിച്ചത്. വയനാട്ടിൽ പാമ്പ് കടിയേറ്റ യുവാവ് മരിച്ചു. വയനാട് തൊണ്ടർനാട് പുതുശ്ശേരി ഉന്നതിയിലെ സുനിലാണ് മരിച്ചത്. ഇന്നലെ ഉച്ചയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സുനിലിനെ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മരണകാരണം പാമ്പ് കടിയേറ്റാണെന്ന് വ്യക്തമായത്. കേരളത്തിൽ അടുത്ത 5 ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളും കോഴിക്കോടും വയനാടും ഉൾപ്പെടെ സംസ്ഥാനത്തെ 10 ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽച്ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് പോരാട്ടം. ഹൈദരാബാദിൽ രാത്രി 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് എഫ്സി ചെന്നൈയിൻ എഫ്സിയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 941 ഉയർന്ന് 77,959 നിഫ്റ്റി 298 നേട്ടത്തിൽ 24,331 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 2,160 ഉയർന്ന് 111,560 രൂപയും ഗ്രാമിന് 13,945 രൂപയുമാണ് ഇന്നത്തെ വില. ഇറാനെതിരെയുള്ള യുദ്ധവും ഉപരോധവും കരാറോടെയാകും അവസാനിക്കുകയെന്നും ഇറാൻ അതിന് സന്നദ്ധമല്ലെങ്കിൽ ആക്രമണം കൂടുതൽ ശക്തമാകുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാറിന് ഇറാൻ സമ്മതിച്ചാൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി സൈനിക നടപടി അവസാനിക്കുമെന്നും ട്രംപ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാമുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിരവധി ധാരണാപത്രങ്ങളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സംസ്ഥാനത്ത് ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം നാളെ തിരുവനന്തപുരത്ത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഗവർണർക്ക് കത്ത് കൈമാറി. പശ്ചിമബംഗാളിൽ സത്യപ്രതിജ്ഞ ഈ മാസം 9-ന്. കാലാവധി പൂർത്തിയായ പശ്ചാത്തലത്തിൽ 15-ാം കേരള നിയമസഭ പിരിച്ചുവിട്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വിജ്ഞാപനം പുറത്തിറക്കി. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 only at Lulu Daily Dreams Mall Kottayam.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 only at Lulu Daily Dreams Mall Kottayam.
6: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1 to 10 only at Lulu Daily Dreams Mall Kottayam.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: നമസ്കാരം. മക്കളാണ് നമ്മുടെ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങളും നാം മക്കൾക്ക് മേലാണ് പലപ്പോഴും ആഗ്രഹത്തോടെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നത്. മക്കളെ നാം വിലയിരുത്തുമ്പോൾ അവരുടെ പഠന മികവും അവരുടെ ധനസമ്പാദനത്തിൻ്റെ നേട്ടവുമൊക്കെയാണ് പലപ്പോഴും നാം വലിയ കാര്യമായി കാണാറുള്ളതും അഭിനന്ദിക്കാറുള്ളതും. പക്ഷേ അതിനപ്പുറത്ത് സാമൂഹ്യ വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും ചിന്തകളെയും ഒക്കെ നാം അഭിനന്ദിക്കേണ്ടതുണ്ട്. ഒരു പിതാവിന് 3 മക്കളുണ്ടായിരുന്നു. ആ പിതാവിനോട് ആരോ ഒരാൾ ചോദിച്ചത്രേ, മക്കളൊക്കെ എങ്ങനെയുണ്ട്? അദ്ദേഹം വലിയ വായിൽ വർത്തമാനം പറയാൻ തുടങ്ങി. മൂത്ത മകൻ വലിയ മിടുക്കനാണത്രേ, ഒരുപാട് വിദ്യാഭ്യാസത്തിൽ സ്കോളർഷിപ്പൊക്കെ നേടി വലിയ നിലയിലെത്തി. ഏതോ യൂറോപ്യൻ രാജ്യത്ത് ജോലി വാങ്ങി അവിടുത്തെ തന്നെ ഒരു വനിതയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുന്നു. 3 വർഷം മുമ്പുള്ള ഓണത്തിന് നാട്ടിൽ വന്നിരുന്നു. 2-ാമത്തെ മകൻ മിടുക്കനായിരുന്നു, പക്ഷേ ആദ്യത്തെവൻ്റെ അത്രയും മിടുക്കവനുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ പഠിച്ച് ബാംഗ്ലൂരിലൊരു ജോലി വാങ്ങി അവിടെയുള്ള ഒരു മലയാളിയെ വിവാഹം കഴിച്ചു. എല്ലാ വർഷവും ഓണത്തിന് വരാറുണ്ട്. 3-ാമത്തെ മകൻ മണ്ടനാണ്. അവനെ ഒന്നിനും കൊള്ളില്ലായിരുന്നു, പഠിക്കാൻ മോശക്കാരനായിരുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നും കിട്ടിയില്ല. അവനോട് പാടത്തും പറമ്പിലുമൊക്കെ കൃഷി ചെയ്ത് എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ച് മക്കളുമായി ജീവിക്കുന്നു. ഈ കേട്ടയാൾ ചോദിച്ചു, താങ്കൾ ആരോടൊപ്പമാണ് താമസിക്കുന്നത്? അത് 3-ാമനായ മണ്ടനോടൊപ്പമാണ്. ജീവിതത്തിൽ അങ്ങനെ നാം മണ്ടന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ചില മക്കളുണ്ടാവാറുണ്ട്. നമുക്ക് സഹായമായി, നമുക്ക് സാന്ത്വനമായി, നാം തളരുമ്പോൾ നമുക്കൊരു ശക്തിയായി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തൊണ്ട നനയ്ക്കാൻ അല്പം ചൂടുവെള്ളം തരുന്ന ചില മക്കളും മരുമക്കളും. അവരെ ഇകഴ്ത്തൽ പലപ്പോഴും നമുക്കൊരു രസമാണ്. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, ഒരിക്കലും സഹായം ലഭിച്ചിട്ടില്ലാത്ത, സുഖമായി ജീവിക്കുന്നവരെ പുകഴ്ത്തി പറയുമ്പോൾ കൂടെ നിൽക്കുന്ന, കൂട്ടു നിൽക്കുന്ന, തളരുമ്പോൾ താങ്ങായി പിടിച്ചു നിർത്തുന്ന അവരെ നാം മോശമാക്കാറുണ്ട്. അവരെ നാം ഇകഴ്ത്തി സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ വേണ്ടത്ര പുകഴ്ത്തലുകൾ അവർക്ക് നാം നൽകാറില്ല. അത് ശരിയല്ല. യഥാർത്ഥത്തിൽ ആ മണ്ടനായി ജനിച്ചവനാണ് നാളെ നമുക്ക് ആശ്രയവും അനുഗ്രഹവുമായി തീരുന്നതെന്ന് മറന്നുകൂടാ. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ോ പെണ്ണ

ഇന്നത്തുള്ള ചിന്നക്കടയിലെ പുള്ളിക്കാരൻ പുള്ളേറ്റന്റെ കവിയലി ഒരിയലി തീയലി കണ്ടാൽ പാടേ. ുള്ളൊരു ചിന്നക്കടിയിലെ പുള്ളിക്കാരൻ പുള്ളേറ്റന്റെ അവിയലി പൊരിയലി തീയതി കണ്ടാൽ പോലെ വായിൽ ആവിക്കപ്പ്

തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊണ്ടരമാണിത് കേളി. തീർച്ചയായില്ല ജനം മൂർച്ച എന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊണ്ടരമാണിത് കേളി. അരക്കാരൂഫ മാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെയും സംശയിച്ച് അല്ലാകാത്തോ നബി ഉള്ള എന്നും മറ്റും കൊറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. തീർച്ചയായില്ല ജന്മം മൂർച്ച എന്നും മറ്റും മാന വരുന്നതിനാളുകൾ ഓടിയിട്ട്. അല്ലാ മുഞ്ചോ മാരി തോബ നമ്മളെ തിക്കന നോക്ക്, നമ്മളെ തിക്കന നോക്ക്. തിക്കല ബേസ ആന വരുന്നത് കണ്ടില്ലേ ബെല്ലി മുറിഞ്ഞി. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂഫ മാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെയും സംശയിച്ച് അല്ലാകാത്തോ നബി ഉല്ലാ എന്നും മറ്റും കൊർക്കട സങ്കടം പറഞ്ഞ

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ
1: എവിടെ
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് മെയ് 1 to 10 വരെ ഓൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: ഈ ബില്ലെന്ന് നോക്കിയേ,
5: എന്തു അടിയത്?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വിലക്കുറവാണ്.
4: ഏ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
6: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
7: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
8: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈനിന്റെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
10: റേഡിയോ 91.2.

0: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
4: എവിടെ?
3: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
5: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1 to 10 ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ, കൊട്ടിയം.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

നിങ്ങൾ മെക്കട്ടാകരണ എന്ന് പറഞ്ഞ് എന്തുട്ടാ നിങ്ങൾ മെക്കട്ടാകരണ എന്ന് പറഞ്ഞ് പണ്ടാരടങ്ങട്ടെ പണ്ടാരടങ്ങട്ടെ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264369. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.